ജന്മദാതാവ് അച്ഛൻ, ഉപനേതാവ് ജാതകർമ്മം ചെയ്ത പുരോഹിതൻ, ഗുരു വിദ്യാഭ്യാസം നൽകിയ ആൾ, അന്നദാതാവ് വിശക്കുമ്പോൾ ഭക്ഷണം തന്നവൻ, ഭയത്രാതാവ് ആപത്തിൽ രക്ഷ നൽകിയ രാജാവ്, ഇവരാണ് അഞ്ചുതരം പിതാക്കന്മാർ. പുത്രനെ ജനിപ്പിച്ച ആൾ മാത്രമല്ല, അത്രയും പ്രധാനമാണ് ജാതകർമ്മം നടത്തിയ ആളും. അതിലും ഒട്ടും അപ്രധാനമല്ല വിദ്യാഭ്യാസം നൽകിയ വ്യക്തിയും. അന്നം നൽകിയ വ്യക്തിയും ജീവൻ രക്ഷിച്ച ശക്തിമാനും ഇവരൊക്കെ തുല്യ പ്രാധാന്യമുള്ള അഞ്ചു വ്യക്തികളാണ്. ഇവരെ ഒരുപോലെ കാണാനും ഒരുപോലെ ആദരിക്കാനും ഒരുപോലെ ഓർമ്മയിൽ കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കണം. കടപ്പാടും ബാധ്യതയും ഈ അഞ്ച് ആളോടും ഒരുപോലെയാണ്.

0: കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത വാർദ്ധക്യം ആലപിക്കുന്നു ബീന. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിലുള്ള മഞ്ചാടി ബാലസഭയിലെ കുരുന്നുകളുടെ വിശേഷങ്ങൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. വാർദ്ധക്യം എന്ന സുഗതകുമാരി ടീച്ചറുടെ കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ. ആലപിക്കുന്നത് ബീന.

0: ഇങ്ങനെ ആലപിച്ച സുഗതകുമാരി ടീച്ചറുടെ വാർദ്ധക്യം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. ലോകാവസാനം നാളെയാണെന്ന് വ്യക്തമാക്കപ്പെട്ടാലും ഇന്ന് ഒരു മരം നടാൻ മടിക്കേണ്ടതില്ല. മുഹമ്മദ് നബി.

0: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ
1: ഇന്ന് May 29 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം May 29 വർഷത്തിലെ 149 ദിനമാണ്. May 29 എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത്. 1953 എഡ്മണ്ട് ഹിലാരി, ടെൻസിംഗ് നോർഗെ ഷെർപ്പ എന്നിവർ ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായാണ് May 29 എവറസ്റ്റ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. May 29 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1727 പീറ്റർ രണ്ടാമൻ റഷ്യയിലെ സാർ ചക്രവർത്തിയായി. 1848 വിസ്കോൺസിൻ 30th US സംസ്ഥാനമായി. 1950 വടക്കേ അമേരിക്കയെ ആദ്യമായി വലം വെച്ച സെയിന്റ് റോച്ച് എന്ന കപ്പൽ നോവാസ്കോട്ടിയയിലെ ഹാലിഫാക്സിൽ എത്തിച്ചേർന്നു. 1968 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്യൻ കപ്പ് സ്വന്തമാക്കുന്ന ആദ്യ ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബായി മാറി. മലയാള ചലച്ചിത്ര സംവിധായകനായ KS സേതുമാധവന്റെ ജന്മദിനവും കടൽമാർഗം ആഫ്രിക്കയുടെ ദക്ഷിണ മുനമ്പ് ചുറ്റിക്കടക്കുന്ന പ്രഥമ യൂറോപ്യൻ ബർത്തലോമിയോ ഡയസ്, അമേരിക്കൻ നാടകനടിയായിരുന്ന മേരി ആൻഡേഴ്സൺ തുടങ്ങിയവരുടെ ചരമദിനവും May 29
0: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630. 7592942817. 8547922020.
0: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്,
4: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.
6: ഗാനം ആദിമഹസിൽ അനന്തശയനം. നന്ദാത്മജൻ കൊതേരിയുടെ വരികൾക്ക് രഘുരാജ് ചാലോട് ഈണം പകർന്ന് കുഞ്ഞകൃഷ്ണൻ കൊതേരിയാണ് പാടിയത്.

0: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം: കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ. മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. ഗാനം പുല്ലാങ്കുഴലൂതി. കൃഷ്ണദിയ അജിത്താണ് പാടിയത്. രചന അനിൽ രാമൻ. സംഗീതം ഹരീഷ് നമ്പ്യാർ.

കൃഷ്ണകുമാർ കണ്ണൂത്ത് എഴുതി, ജോബി പഴശ്ശി ഈണം പകർന്ന്, കുഞ്ഞികൃഷ്ണൻ കൊതേരിയും സംഘവും ആലപിച്ച ഗാനം ബാവലിക്ക് കൈവഴിയാം.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി JCI പഴശ്ശിയും JAC സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 854-707-6082. ഓർക്കുക, ഈയൊരു കോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യുഡിഎഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ കെഎസ്ആർടിസി യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ

0: എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തും.
1: കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണ സംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നയൻ, നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ കാരശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണന് സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സി ബി എസ് ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ സി ബി എസ് ഇ ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യു പി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
2: രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പി എം ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം ജൂൺ 30 പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലോ ഇന്ന് കൂടി സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ

0: കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നെയ്യാട്ടം ആരംഭിച്ചത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃത് സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയകുറുപ്പും തമ്മേങ്ങാടൻ മൂത്തനമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത് സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മുതിരേരിവാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. ജൂൺ 20 വരെയാണ് പ്രവേശനം.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2-ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് 2-ാം മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നതെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡിജിപിക്ക് പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങി മരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 സിപിഐഎം പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗതദിനെ ജനജാതീയ പ്രതിനിധിഭിഃ സഹ മിലിതവാൻ. ഹ്യഃ നവദില്ല്യാം ആയോജിതസ്യ ജനജാതീയ സുരക്ഷാ കല്യാണ മഞ്ചസ്യ വിഷയെ സാമാജിക സഞ്ചാര മാധ്യമേന ശ്രീ മോദി ഉക്തവാൻ യത് ആദിവാസി സമുദായം പ്രതി തസ്യ സമർപ്പണം യഥാർത്ഥതയാ പ്രശംസനീയം. കേന്ദ്രീയഃ ഗൃഹസഹകാരിതാമന്ത്രി അമിത്ഷാഹഃ പുനരേകദാ അവിധ പ്രവാസിനാം അഭിജ്ഞാനാർത്ഥം നിർവാസനാർത്ഥം സീമാ സുരക്ഷാം ച സുദൃഢീകർത്തും സർവകാരസ്യ പ്രതിബദ്ധതാം ദൃഢതയാ പ്രതിപാദിതവാൻ. ഗതവാസരെ ഗുജറാത്തെ ഗാന്ധിനഗരെ 43,00,000 കോടി രൂപ്യകാണാം വികാസ പരിയോജനാനാം ഉദ്ഘാടനസ്യ ശിലാന്യാസസ്യ ച അനന്തരം ജനസഭാം സംബോധയൻ ശ്രീ ഷാഹ പശ്ചിമബംഗാള സർവകാരസ്യ അപി പ്രശംസാം അകരോത്. യതഃ ശാസനേന ഏകസപ്താഹാഭ്യന്തരെ സീമാ സുരക്ഷാബലായ 600 ഹെക്ടർ പരിമിതാ ഭൂമിഃ പ്രദത്താ. വീര സാവർക്കര മഹോദയസ്യ ജന്മവാർഷിക്യാ അവസരെ ഗൃഹമന്ത്രി തസ്യ യോഗദാനായ ത്യാഗായ ച तस्मै श्रद्धाञ्जलिं प्रदत्तवान्। गुजरातराज्यस्य त्रिदिवसीय यात्रायां श्रीशाहः अनेकेषां सार्वजनिकसौकर्याणाम् उद्घाटनम् अकरोत्। अत्रान्तरे सः अहमदाबादनगरे आगामिनि ओलम्पिक क्रीडानां, कॉमनवेल्थ क्रीडानां, विश्वरक्षक क्रीडानां, अग्निक्रीडानां च सज्जतायाः समीक्षाम् अकरोत्। राष्ट्रपति पदासीना द्रौपदी मुर्मूः आरक्षक बलाय बोधितवती यत् आरक्षकाः अधिकं नागरिकाभिमुखाः भवेयुः, अपि च समाजस्य दुर्बलवर्गाणां, विशेषतः महिलानां, निर्धनानां, बालकानां च विषये संवेदनशीलतां धारयेयुः। राष्ट्रपतिः गतवासरे गंगटोक नगरे आयोजिते अलंकरण संचलने सिक्किमारक्षक दलाय प्रतिष्ठितं राष्ट्रपति ध्वज सम्मानं प्रदाय एवं उक्तवती। तया राज्ये विधिव्यवस्थायाः पालने सहैव आपत प्रबंधने सिक्किमा रक्षक दलस्य भूमिकायाः भूरिशः प्रशंसा कृता। उपराष्ट्रपतिः सीपी राधाकृष्णन् अद्य आरभ्य अस्य मासस्य एकत्रिंशत् दिनांक पर्यन्तं कर्णाटक गोवा केरल राज्यानां त्रिदिवसीय यात्रायां भविष्यति। अद्य सः कर्णाटके बेंगलुरु नगरे आर्ट ऑफ लिविंग फाउंडेशन इत्येतस्य संस्थानस्य पञ्चचत्वारिंशद् वर्षपूर्त्यवसरे आयोजिते वैश्विक समारोहे सहभागं करिष्यति। तदनन्तरं सः कर्णाटकस्य दावणगेरे स्थितस्य विश्वविद्यालय बीडीटी अभियांत्रिकी महाविद्यालयस्य प्लैटिनम जुबली इति महारजत जयन्त्युत्सवे अपि सहभागं करिष्यति। कर्णाटकस्य मुख्यमंत्री सिद्धारमैया इत्यसौ गतवासरे लोकभवने राज्यपालस्य सचिवाय औपचारिकरूपेण स्वकीयं त्यागपत्रं समर्पितवान्। वार्ताहरान् सम्बोधयन् सः प्रमाणितवान् यत् त्यागपत्रं सचिवाय औपचारिकरूपेण प्रदत्तमिति। अत्रावसरे सः राज्यपालं नूतन मुख्यमन्त्रिणः पदभारग्रहणाय आमन्त्रयितुं साग्रहं निवेदितवान्, यतोहि विधानसभायां षट्त्रिंशदधिकैकशताधिक विधायकानां समर्थनेन कांग्रेस दलस्य पूर्ण बहुमतं वर्तते। तेन सूचितं यत् कांग्रेस उच्चाधिकारिभिः तस्मै राज्यसभायाः सदस्यता प्रस्ताविता आसीत्, परञ्च सः राष्ट्रिय राजनीतौ स्वकीयाम् अरुचिं प्रकटयन् उक्तवान् यत् सम्प्रत्यसौ राज्यस्य जनानां कृते एव निरन्तरं कार्यं करिष्यति। भारतीयार्थविभागेन अनुमितं यत् देशस्य उत्तर पश्चिमीय दिग्विभागस्य कतिपय क्षेत्रेषु अतितापघटनायाम् अपचितिः भविष्यति। अन्ते क्रीडावार्तासु, आईपीएल क्रिकेट स्पर्धा मालिकायाम् अद्य उपान्त्यचक्रीये द्वन्द्वे गुजरात टाइटन्स दलं राजस्थान रॉयल्स दलेन समं स्पर्धिष्यते। स्पर्धा सायं 7:30 वादने आरप्स्यते। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള സീലാൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0462205036. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ ട്രൈബൽ ആൻഡ് റൂറൽ സ്റ്റഡീസ് MA പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി June 13. കൂടുതൽ വിവരങ്ങൾക്ക് www.admission.kannooruniversity.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 9400582002.

0: 2 തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കണ്ണപുരം ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ വർഷം ഉണ്ടാകാനിടയുള്ള താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് നിയമനത്തിന് പാനൽ തയ്യാറാക്കുന്നതിനുള്ള അഭിമുഖം 6 രാവിലെ 10 നടക്കും. ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്, വേർഡ് പ്രോസസിംഗ് ഉൾപ്പെടെയുള്ള ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗും ബികോം ബിരുദവും ടാലി, DTP എന്നിവയുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0497268619819. സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഓണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. BNYS, BMMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ, MSc യോഗ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. 6 പകൽ 11 അഭിമുഖം. കണ്ണൂർ ജില്ലയിൽ ധർമ്മശാല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ ബ്രെയിൽ ആൻഡ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ബ്ലൈൻഡ് സർവീസ് വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. അധ്യാപകർ, ആയ, ഹെൽപ്പർ, മേട്രൺ തുടങ്ങിയ തസ്തികകളിലേക്കാണ് സേവനം ആവശ്യമുള്ളത്. സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9446068446. കേരള കേന്ദ്ര സർവകലാശാലയിൽ സൈറ്റ് എഞ്ചിനീയർ അഥവാ സൈറ്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിനുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരൊഴിവാണുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് BE ആണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 35. കോൺട്രാക്ട് engage@cukerala.az.in എന്ന ഇമെയിലിലേക്ക് 8 അപേക്ഷ സമർപ്പിക്കണം. കേരള കേന്ദ്ര സർവകലാശാല തിരുവനന്തപുരം ക്യാപിറ്റൽ സെന്ററിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സാമ്പത്തിക സഹകരണത്തോടെ നടത്തുന്ന മേജർ റിസർച്ച് പ്രോജക്റ്റിൽ റിസർച്ച് അസിസ്റ്റന്റ്, ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ ഒഴിവുകൾ. ബ്രേക്കപ്പ് ഓഫ് ബൈപോളറിസം ഇൻ കേരളാസ് പൊളിറ്റിക്സ്, റൈസ് ഓഫ് എ തേർഡ് ഫ്രണ്ട് എന്നതാണ് വിഷയം. റിസർച്ച് അസിസ്റ്റന്റിന് ഒരൊഴിവാണുള്ളത്. യോഗ്യത: സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. കാലാവധി 1. ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ ഒരൊഴിവ്. യോഗ്യത: സോഷ്യൽ സയൻസിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദം. കാലാവധി 22. താൽപ്പര്യമുള്ളവർ 15 രാവിലെ 10:30 ക്യാപിറ്റൽ സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. വെബ്സൈറ്റ് www.cukerala.az.in. ഫോൺ നമ്പർ 8281266685. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: ജനസമക്ഷം.
0: എ കെ ജി ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. കിഴുന്ന പുതുക്കുടി മന്തപ്പൻകാവ് പുനഃപ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ നാളെ നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവം തുടങ്ങുന്ന 31 മുതൽ എല്ലാ ദിവസവും കൊട്ടിയൂരിലേക്ക് KSRTC പ്രത്യേക സർവീസ് നടത്തും. വൈശാഖോത്സവത്തോടനുബന്ധിച്ച് 24 വരെ പാൽചുരം റോഡ് വഴിയുള്ള ഭാരവാഹനങ്ങളുടെയും വലിയ ചരക്ക് വാഹനങ്ങളുടെയും ഗതാഗതം നിരോധിച്ചു. വയനാട്ടിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ തിരികെ നെടുമ്പൊയിൽ പെരിയ ചുരം വഴിയാണ് പോകേണ്ടത്. മാനന്തവാടി ഭാഗത്തുനിന്ന് കൊട്ടിയൂർ ഒഴികെയുള്ള കണ്ണൂർ ജില്ലയുടെ മറ്റു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നെടുമ്പൊയിൽ പെരിയ ചുരം വഴിയും പോകണം. കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ മഹാമൃത്യുഞ്ജയ ഹോമം 6-7 നടക്കും. പാട്യം പത്തായക്കുന്ന് നൊച്ചോളി മുത്തപ്പൻ മടപ്പുരയിൽ കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ശിവ ഊട്ടും വെള്ളാട്ടവും മറ്റന്നാൾ നടക്കും. ചാലക്കര വരപ്രത്തുകാവ് ദേവീക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവം 1 മുതൽ 3 വരെ നടക്കും. കോർ ഓഫ് സിഗ്നൽ സർവീസിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ തലശ്ശേരി സിഗ്നലേഴ്സ് 2 സാഹിത്യകാരൻ കോവിലൻ അനുസ്മരണം സംഘടിപ്പിക്കും. കാരമേൽ കുണ്ടുവളപ്പിൽ തറവാട്ടിൽ അഷ്ടമംഗല്യ പ്രശ്നചിന്ത ഇന്നാരംഭിക്കും. പുറച്ചേരി ബാലഗോകർണം ശിവക്ഷേത്രം പ്രതിഷ്ഠാദിനാഘോഷം നാളെ നടക്കും. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുലിയൂർക്കണ്ണൻ ദൈവത്തിന്റെ പ്രതിപുരുഷനെ ആചാരപ്പെടുത്തൽ ചടങ്ങ് മറ്റന്നാൾ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
5: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായർ.
3: വൈശാഖ നാളിലാണ് ഇത് തുടങ്ങുന്നത്, ഉത്സവം തുടങ്ങുന്നത് വൈശാഖ നാളിലാണ്. അതായത് അന്നാണ് ഭണ്ണാരെഴുന്നള്ളത്ത് വിശാഖനാളിൽ, അതാണ് വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത്. ഇത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ്. ദക്ഷയാഗം എന്ന് പറയുമ്പോൾ ദക്ഷൻ ഒരുപാട് യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്, അതെല്ലാം അശ്വമേധ യാഗമാണ്. ഇവിടെ നടത്തിയത് അശ്വമേധ യാഗമല്ല, ത്രിമൂർത്തികളെ പ്രസാദിപ്പിക്കുന്നതിനുള്ള യാഗമാണ്. ഇവിടുത്തെ യാഗത്തിന് മുന്നൊരുക്കങ്ങൾ ചെയ്തതും യാഗം സംബന്ധിച്ച എല്ലാ നടപടിക്രമങ്ങളും ചെയ്തത് ഭൃഗുമുനി എന്ന് പറഞ്ഞ ഒരാളാണ്. ഭൃഗു സംവിധാനം ഒക്കെ കേട്ടിട്ടുണ്ടാവും, അപ്പോൾ ഭൃഗുമുനിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ യാഗം ആരംഭിക്കുന്നത്. ഈ യാഗം ശിവനെ ഒഴിവാക്കിയിട്ടുള്ള യാഗമായിരുന്നു. ശിവൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ അഭിവാജ്യ ഘടകമാണ്. പ്രകൃതിയെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കോ എനക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതിയെ ഒഴിവാക്കിയിട്ടുള്ള യാഗമായിരുന്നു ഇത്. അതാണ് ഈ യാഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായത്. ദക്ഷൻ എന്ന് പറയുന്നയാൾ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്, ബ്രഹ്മസഭയുടെ അധ്യക്ഷനാണ്. നിരവധി യാഗങ്ങൾ നടത്തിയ മാത്രമല്ല നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ആളാണ് ദക്ഷൻ. അദ്ദേഹത്താണ് ഈ യാഗം നടത്തിയത്. അതുകൊണ്ടാണ് ഈ ലോകപ്രസിദ്ധ കൊട്ടിയൂർ നല്ല ഇഷ്ട സ്ഥലത്തിൻ്റെ പേര്. യാഗത്തിന് വേറെ പേരാണ് വിളിച്ചിരുന്നത്. പിന്നീടാണ് അത് കൊട്ടിയൂർ നല്ലാനും കൂടിയുള്ള ആൾക്കാർ കുടിയേറ്റ കാലങ്ങളിലും അതിൻ്റെ ശേഷത്തിന് മുമ്പിലും ഒക്കെ തൃച്ചിറുമെന്ന് അതിൻ്റെ പേര്, തൃച്ചിറുമെന്ന്. ഈ തൃച്ചിറുമെന്ന് എന്ന യാഗസ്ഥലത്തിൻ്റെ പേരിടണം. ആ യാഗസ്ഥലത്ത് ആദ്യം പേരിട്ട് തൃച്ചിറുമെന്ന് എന്നുള്ള പേരാണ്. ആ സ്ഥലത്താണെന്ന് വെച്ചാൽ യാഗം നടക്കുന്നത്. യാഗത്തെ സ്ഥലത്ത് നടന്ന പ്രത്യേകതകളുണ്ട്. ഈ യാഗസ്ഥലം മൂന്ന് ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടതാണ്. ആ യാഗസമയത്തിൻ്റെ 100 വർഷത്തിനുള്ളിൽ മനുഷ്യ ശരീരങ്ങൾ സംസ്കരിച്ചിട്ടില്ലാത്ത സ്ഥലവും പ്രകൃതി സമ്പത്താൽ സമ്പൂർണമായതും ആയ സ്ഥലമായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളിൽ പ്രകൃതിയെ പറ്റിയ, അതായത് ജൈവസമ്പത്താൽ സമ്പൂർണമായ സ്ഥലം എന്ന് പറയുമ്പോൾ, ആ ജൈവസമ്പത്ത് എന്ന് പറയുന്നത് അന്നത്തെ പോലെ മിഷൻ വെച്ച് പരിശോധിച്ച് മണ്ണ് പരിശോധിച്ച് കണ്ടുപിടിക്കുന്നതല്ല. ആ സ്ഥലത്ത്

മെറ്റുകൾ, കല്ലുകൾ എന്നിപ്പോൾ മറിച്ചിട്ട് നോക്കുമ്പോൾ അതിനകത്ത് തേള്, പഴുതാര, ഈ തുള്ളിക്കടിക്കുന്നൊരു പാമ്പുണ്ട് ചെറിയ നീളം കുറഞ്ഞ്, അത്രയുള്ള കാര്യങ്ങളുള്ള സ്ഥലമാണ്. ജൈവസമ്പത്താൽ സമ്പൂർണമായ സ്ഥലം, അങ്ങനത്തെ ആ സ്ഥലത്താണ് ഈ യാഗം നടക്കുന്നത്. അപ്പോൾ യാഗം പര്യവസാനിക്കുന്നില്ല, യാഗത്തിൻ്റെ മധ്യേ വെച്ച് യാഗം മുടങ്ങുകയാണ്. ബൃഹ്മുനിയുടെ തല വെട്ടിക്കളഞ്ഞ് താടി പറിച്ചെടുത്തതിന് ശേഷം തല വെട്ടിക്കളയാണ് ഈ ദേവം വീരഭദ്രൻ. ശിവൻ്റെ ജടയിൽ നിന്നും പുറപ്പെട്ട വീരഭദ്രൻ ഈ ബൃഹ്മുനിയുടെ താടി പറിച്ചെടുത്തതിന് ശേഷം തല വെട്ടി ഹോമത്തിലേക്ക്, അങ്ങനെയാണ് ആ യാഗം മുടങ്ങി. ദക്ഷൻ്റെ തലയറുത്തതിന് ശേഷം ദക്ഷൻ്റെ ശരീരം ഇങ്ങനെ ഈ യാഗസ്ഥലത്തിന് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു എന്നാണ്. തലയറ്റ ബോഡി, അതിനെ പ്രതിനിധീകരിച്ചാണ് നമ്മളിവിടെ ഈ ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് വെക്കുന്നത്. അപ്പോൾ ഈ ദക്ഷനിങ്ങനെ യാഗസ്ഥലത്തിന് ചുറ്റിയപ്പോൾ ശിവന് സന്തോഷമുണ്ടായി എന്നാണ്. ആ അതാണ് ശയനപ്രദക്ഷിണം എന്ന് പറയുന്നത്. ഓരോ ഇതിനും ഓരോ ഇതുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളതാണ്. അത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ യാഗസമയത്ത് അനവധി ദേവന്മാരും മറ്റും സന്ദർശിച്ചിരുന്നു വന്നിരുന്നു എന്നാണ്. അവരെ മുഴുവനും കലശാട്ടായ ദിവസം അങ്ങോട്ട് തന്നെ അയക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം മുതൽ അങ്ങ് പാമ്പ്രമം തോട് വരെ അതിൻ്റെ അവരെ തിരിച്ചയക്കുവാണ്. അങ്ങനൊരു ഒരു പരിപാടിയുണ്ട്. ഇതൊക്കെ ദക്ഷയാഗത്തിൻ്റെ ഭാഗമാണ്. ദക്ഷയാഗം എന്ന് പറയുന്നത് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയത് കാരണം അതുപോലെ തന്നെയാണ് ഈ വർഷത്തെ ഉത്സവം തുടങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മുടങ്ങിപ്പോയ അതിനെ പൂർത്തീകരിച്ചുകൊണ്ടാണ്. ആദ്യത്തെ ദിവസം, അതായത് വൈശാഖ ദിവസം 29-ാം തീയതി തിരുവാഭരണവും ഭണ്ണാരവും അക്കരെ കടന്നു കഴിഞ്ഞ്, അത് ഒരു പുലച്ചെ 3 മണിയാവും, അക്കരെ കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അടിയന്തര യോഗമുണ്ട്. ആ അടിയന്തര യോഗമാണ് കൽപ്പിക്കുന്നത്, ഉത്സവം തുടങ്ങട്ടെ എന്ന് കൽപ്പിച്ചാൽ അങ്ങനെ ഉത്സവം തുടങ്ങി. അതാണ് ഉത്സവം തുടങ്ങുന്ന അന്നേരമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്ത് മുടങ്ങി ആ നിവേദ്യങ്ങളെല്ലാം 3 ചെമ്പ് നിവേദ്യം അന്നേരം തന്നെ പെട്ടെന്ന് ഫലരുന്നവരെ നിവേദ്യമാണ്, അത് അന്നേരം തന്നെ ചെയ്യും. അങ്ങനെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. നീരനിളത്ത് എന്ന് പറഞ്ഞാൽ ഈ അക്കരക്കുട്ടൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 2 ഭാഗം കൊട്ടേരിക്കാവും 2 ഭാഗം അയിലേർക്കാവുമാണ്. ഈ 2 കാവിൻ്റെയും മധ്യത്തിലാണ് ഈ കുട്ടൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ 2 കാവുകളിലാണ് ഈ ഉത്സവം തുടങ്ങുന്നതിനുള്ള എല്ലാ പരിപാടിയും ഒരു കാവിൽ നടക്കുന്നുണ്ട്.

രണ്ട് കൂടപൂജ അയിലാർക്കാവിൽ നടക്കും. അയിലാർക്കാവിൽ നടക്കുന്ന പൂജ ഈ ശിവഭൂതങ്ങളെയും ശിവനെയും പാർവതിയെയും അതുപോലെ തന്നെ ഇവരൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള പൂജയാണ് അയിലാർക്കാവ്. ഈ കൊട്ടേരിക്കാവിൽ നിന്നാണ് മുത്തപ്പൻ വരവ് ഒക്കെ നടക്കുന്നത്, കൊട്ടേരിക്കാവിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കാവിനും വലിയ പ്രാധാന്യമുണ്ട്. ഈ രണ്ട് കാവിൻ്റെയും മധ്യത്തിലാണ് കൊട്ടൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പൂജകൾ കഴിഞ്ഞിട്ട്, അതായത് 3 മാസത്തെ

0: ചെയ്തിട്ടാണ് ഈ പൂജ ഉത്സവം തുടങ്ങുന്നത്. ഉത്സവം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പൂജ നടക്കുന്നത് മണത്തണ പുടിക്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. പുടിക്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവത്തിനെ കാണുക എന്നൊരു ചടങ്ങാണ്. അതായത് ഈ വനദേവതമാരെയും ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വനവാസികളുടെ ഒരു പൂജയാണ് ആ പൂജ. അത് തികച്ചും ശാക്തേയമാണ്. മദ്യം മുതലായ സാധനങ്ങൾ വെച്ചാൽ ഇറച്ചി വെക്കാറില്ല, ഇപ്പം ഇറച്ചി വെക്കാൻ തേങ്ങാപ്പുളൊക്കെ വെക്കുക. അപ്പോൾ അത് വെച്ചാണ് പൂജ, കുടിക്കളത്തിൽ വെച്ച്. ആ പൂജ കഴിഞ്ഞ് ശേഷം തൊട്ടടുത്ത ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പ്രക്കൂഴം എന്ന് പറഞ്ഞ ചടങ്ങ് ഈ കാവിൽ വെച്ച് നടക്കുന്നത് വളരെ അബദ്ധമുണ്ട്. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാൽ നീരഴം നടത്ത്. ഈ വനദേവതമാരെയും ഈ ഇങ്ങനെയുള്ള ദേവതമാരെയൊക്കെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ശിവനെ തൃപ്തിപ്പെടുത്താനും ശിവൻ്റെ ഭൂതഗണങ്ങൾക്ക് വേണ്ടിയിട്ടും ഉള്ള പൂജയാണ്, ഗൂഢപൂജയാണ്. ഈ പൂജകൾ കഴിഞ്ഞതിന് ശേഷമാണ് നീരഴം നിർത്തായ ദിവസം അക്കരെ ആധികാരികമായി കടക്കുകയും അവിടെ ആ വിഗ്രഹത്തെ, അതായത് ഈ സ്വയംഭുവിൻ്റെ മുകളിൽ, സ്വയംഭൂ കൂടിയിരിക്കുന്ന അഷ്ടബന്ധത്തിൻ്റെ മുകളിൽ ഒരു കുളിർന്ന വെള്ളം, ഈ പൂവലയിലുള്ള ഒരു കുളിർന്ന വെള്ളം, അത് അവിടുത്തെ പടിഞ്ഞിട്ട രാമേന്ദ്രൻ നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹം അമ്മയുടെ പൂജയാണ്. അദ്ദേഹം ഒരു കുളിർന്ന വെള്ളം അതിനകത്തൊഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് അഷ്ടബന്ധെടുത്ത് അവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക്, അടിയന്തരക്കാർക്കൊക്കെ കുറച്ചൊക്കെ കൊടുക്കും. എല്ലാവർക്കും കിട്ടില്ല, കുറച്ചാൾക്ക് കിട്ടും. അത് വളരെ കുറച്ച് കൊടുക്കും. അത് താൽക്കാലികമായി നാമമാത്രമായി നീക്കുള്ളൂ. പിന്നെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യമൃതായ ദിവസം നെയ്യമൃത് സദ്യ എന്ന് പറഞ്ഞൊന്നാണ്. നെയ്യമൃത സദ്യ എന്ന് പറയും. ആ നെയ്യമൃത സദ്യ ഉച്ചക്കാണ്. ആ നെയ്യമൃത സദ്യ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ഈ വാള് വരൂ. വാള് വരവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുത്തെ ബലി വിഗ്രഹങ്ങളും അങ്ങന്ന് വന്ന വാളും എല്ലാം കൂടി അക്കരയ്ക്ക് പോവും. അക്കരെ പോയി ഒരടിയന്തര യോഗം എന്ന് പോകുന്നു. ഈ വിഗ്രഹം എല്ലാം ഉണ്ടാവും. അപ്പോൾ അടിയന്തര യോഗം കഴിഞ്ഞിട്ട് അവിടെ ഈ ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്ന അഷ്ടബന്ധങ്ങളെല്ലാം നീക്കും. അഷ്ടബന്ധങ്ങളെല്ലാം നീക്കിയിട്ടാണ് പിന്നെ രാത്രി നെയ്യാടുന്നത്. അന്നേരം ആ നെയ്യാടുക. ആ നെയ്യാട്ടം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഭണ്ഡാരം നടത്താൻ, ഭണ്ഡാരം നിലത്തിന് വാളും ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ തന്നെയുള്ള വാളുകളും ആനയും ഗോപുരത്തു നിന്ന് പുറപ്പെടുന്ന കലശപാത്രങ്ങൾ, തിരുവാഭരണങ്ങൾ, ആന, പിന്നെ ബാധ്യത ഘോഷങ്ങൾ ഒക്കെ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ആണ് പിന്നെ അങ്ങോ അക്കരെ കിടക്കുക. ഒരു 3 മണിയാവും അക്കരെ എത്തുമ്പോൾ. 3 മണിക്ക് എത്തും. അക്കരെ എത്തിക്കഴിഞ്ഞ് ഭണ്ണാരം അവിടെ വെച്ച് ഒരു അടിയന്തരവും കൂടി ഉത്സവം തുടങ്ങട്ടെ എന്ന് കൽപ്പിക്കും. അന്നേരമാണ് ഉത്സവം തുടങ്ങുന്നത്. അന്നേരം ഉത്സവം തുടങ്ങുന്നു. അക്കരെ കടന്നാൽ, ആളുകൾക്ക് കടന്നാൽ മാത്രമേ ഇവിടെ ഉത്സവത്തിനെല്ലാം കിട്ടൂ. ചന്ദനെല്ലാം അരച്ചിട്ടാവണമല്ലോ. അന്നേ എല്ലാ പ്രാവശ്യം എല്ലാവർക്കും പ്രശ്നമുണ്ട്. അത് പിന്നെ നെയ്യാട്ടം കാണാൻ കുറേ ആൾ വരും. അതുകൂടാതെ ആണുങ്ങൾ 4 ആരാധനയുണ്ട്. 4 ആരാധന, അത് 4 ആരാധനയുണ്ട്. 4 ചതുഷകം, 4 പായസം. ഈ ആരാധന ചിലപ്പോൾ 5 ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചില നക്ഷത്രത്തിൻ്റെ ഏറ്ററക്കം സംബന്ധിച്ചിട്ട് സാധാരണ 4 ആണെങ്കിലും 5 വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് ചില പ്രാവശ്യം 5 ഉണ്ടാവും, 4 ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾക്ക് 4 പേരില്ലാതെ നടക്കുക. അത് ചിലപ്പോൾ 5 ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഇത്. പല അവകാശികളാണ്. ഈ ആരാധനയ്ക്കുള്ള ഒന്ന് കോട്ടയത്തമ്പുരാൻ്റെ പ്രതിനിധിയുണ്ട്, അവർക്കൊരു അവകാശമുണ്ട്. അത് ഈ ആരാധനയ്ക്ക് ഉള്ള കളപത്തിൻ്റെ പകുതി അവർക്ക് കിട്ടുന്ന ആരാധന. ഓരോ ആരാധനയ്ക്കും അങ്ങനെയാണ്, ഓരോരുത്തർക്കും അവകാശമാണ്. അപ്പോൾ ഓരോരുത്തർക്ക് പകുതി, എല്ലാം കിട്ടില്ല, 2 ആളവകാശം, 3 അവകാശം ഒക്കെ ഉണ്ട്. അത് കുറച്ചേ ഉണ്ടാവും സംഗതി. അപ്പോൾ അത് ആരാധന അങ്ങനെ, അതാണ് ആരാധന. ചതുസകം എന്ന് പറയുന്നത് 4 പായസമാണ്. 2 എണ്ണം കൊട്ടൂർ ദേവസ്വത്തിൽ നടത്തുന്നത്. 1 കുമ്മലേരി കോറോത്ത്, 1 ചാത്തോത്ത് കരിമ്പനക്കൽ ചാത്തോത്ത്. അങ്ങനെ 4 പായസമാണ് ഉള്ളത്. അത് വലിയ വട്ടം പായസമാണ്. 2 4 പായസത്തിലും 3 പായസവും ഓരോരുത്തരായി നടത്തിയിരുന്നത്. ഇപ്പോഴും 1 പായസവും ആൾക്കാർ നടത്തുന്നില്ല. 2 ദിവസം തന്നെ നടത്തുന്നത്, കൊട്ടൂർ ദിവസം തന്നെ നടത്തുന്നത്. 25,000 രൂപയാണ് ഒരു പായസത്തിൻ്റെ ചാർജ്. 4 ചതുശകം, 4 ഇളനീര്, വെപ്പ് ഇളനീരാട്ടം, അതൊക്കെ ഉണ്ട്.
1: കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായർ സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം വൈശാഖോത്സവ വിശേഷങ്ങളിൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐ പി എൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം

0: നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്രസുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണ ബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പിഎം വിശ്വകർമ്മ യോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര എംഎസ്എംഇ മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
1: ഞാൻ ഈ സ്കീമിൽ 1.5 വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ വെക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരികയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ ജൂൺ 30-നകം പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവേ ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് 2-ാം തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ.

0: പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ SY ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക, പോലീസ്, സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന 2-ാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോകോവിച്ച് 3-ാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്രസുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലെടോ. മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിലെ വരികൾ. സീതാദേവി അന്തർധാനം ചെയ്യുന്നതിൻ്റെ തലേന്നാൾ രാത്രി വാൽമീകിയുടെ ആശ്രമത്തിൽ ഒരേകാന്ത സ്ഥലത്ത്

തൻ്റെ പൂർവാനുഭവങ്ങളെയും ആസന്നമായ ഭാവിയെയും പറ്റിയുള്ള ചിന്തകളാണ് ചിന്താവിഷ്ടയായ സീതയുടെ കാതൽ. വാൽമീകി ആശ്രമത്തിൽ വെച്ച് ലക്ഷ്മണനെ അഭിസംബോധന ചെയ്ത് സീത സംസാരിക്കുന്നതാണ് പ്രസ്തുത സന്ദർഭം. അല്ലയോ കനിവുള്ള അനുജ, എന്നോട് ക്ഷമിക്കുക. മുൻപിൻ നോക്കാതെ ഞാൻ പറഞ്ഞ വാക്കുകൾ നിന്റെ മനസ്സിനെ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഗർഭിണിയായ സീതയെ കാട്ടിലുപേക്ഷിക്കാൻ രാമൻ നിയോഗിച്ചത് ലക്ഷ്മണനെയാണല്ലോ. ഇതിൽ ദുഃഖിതയായ സീത ലക്ഷ്മണനോട് ചില കഠിന വാക്കുകൾ പറഞ്ഞിരുന്നു. സീത കൊള്ളിവാക്കുകൾ പറഞ്ഞ് ലക്ഷ്മണനെ പറഞ്ഞയച്ച സമയത്താണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതെന്ന കഥ സുവിദിതമാണല്ലോ. എന്നാൽ പിന്നീട് രാമൻ്റെ ആജ്ഞക്ക് വഴങ്ങുക മാത്രമാണ് ലക്ഷ്മണൻ ചെയ്തതെന്നും അവനിൽ തനിക്ക് യാതൊരു തെറ്റും കാണാൻ സാധിക്കുന്നില്ലെന്നും രാമൻ്റെ ആജ്ഞാനുവർത്തി മാത്രമാണ് ലക്ഷ്മണൻ എന്നും തിരിച്ചറിയുന്നിടത്താണ്

0: എന്ന് സീത പറയുന്നത്. സീതയുടെ ആ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. മനസ്സ് നിയന്ത്രണ വിധേയമല്ലാതെ കുമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നാക്കിലൂടെയാണ് ആ നിയന്ത്രണ വിധേയമില്ലായ്മ പുറത്തു വരുന്നത്. അത് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ തന്നെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. നാക്കിൽ വാക്കു തൊടുക്കുന്നേരം ഓർക്കണമേ ഈ ഊക്കനബദ്ധം. നാക്കിൽ വാക്കു തൊടുക്കുന്നേരം ഓർക്കണമേ ഈ ഊക്കനബദ്ധം. വാക്കുകൾ അപ്രതീക്ഷിതമായും അവിചാരിതമായും വരുമെങ്കിലും അല്പം സൂക്ഷ്മത വാക്കുകൾക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ പലതും ശുഭമായി പര്യവസാനിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാമായണം പോലെ ദുഃഖത്തിലോ വിരഹത്തിലോ ആയിട്ട് പലപ്പോഴും പലതും അവസാനിച്ചേക്കും. അതിനാൽ വാക്കിലും നോക്കിലും എല്ലാവർക്കും സൂക്ഷ്മതയുണ്ടാവട്ടെ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
1: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ജെ സി പഴശ്ശിയും ജെ എ സി സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന മെയ് 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547076082. ഓർക്കുക, ഈ ഒരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
3: ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630. 7592

0: 9428817 8547920200.
1: യേശുദാസ് പാടിയ ഗാനം, ചിത്രം താലോലം, ഗാനരചനയും സംഗീതവും കൈതപ്രം.

ആദാമിന്റെ മകൻ അബു എന്ന പടത്തിലെ ഗാനം. ശങ്കർ മഹാദേവൻ, രമേഷ് നാരായണൻ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേഷ് നാരായണൻ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുര ഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുര ഗീതങ്ങൾ.
1: മലയാള സിനിമയിൽ പ്രകൃതിയുടെ മനോഹാരിതയും പുഴകളെയും കാറ്റിനെയും ആകാശത്തെയും മഴയെയുമെല്ലാം വളരെ മനോഹരമായി വർണ്ണിക്കുന്ന നിരവധി ഗാനങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരം പ്രകൃതി ഭംഗി തുളുമ്പുന്ന ചില ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ഗാനം 1976 ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാജയോഗം എന്ന ചിത്രത്തിലേതാണ്. പ്രേം നസീർ, അടൂർ ബാസി, ജയഭാരതി, വിധുബാല എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് MS വിശ്വനാഥൻ സംഗീതം പകർന്ന 4 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഇതിലെ വാനത്തിന്റെ ഭംഗിയും പ്രകൃതിയുടെ വിസ്തൃതിയും വർണ്ണിക്കുന്ന ഗാനഗന്ധർവൻ പാടിയ 7 നില പന്തലിട്ട നീലവാനം എന്ന് തുടങ്ങുന്ന ഗാനം

ആകാശത്തെ നക്ഷത്രങ്ങളെയും പൂക്കളോട് ഉപമിച്ച് വർണ്ണിക്കുന്ന ഗാനം കേൾക്കാം. ചിത്രം ഞാൻ മാത്രം. 1978 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പി ഭാസ്കരനും ജി ദേവരാജനും ചേർന്ന് 4 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ കെ ജെ യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ മാനത്തെ പൂക്കടമുക്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. മധുര ഗീതങ്ങളിലൂടെ

കിളി. ശ്രീകുമാരൻ തമ്പി ഗാനരചനയും നിർമ്മാണവും സംവിധാനവും ഒരുക്കി 1978 പുറത്തിറങ്ങിയ ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പ്രകൃതിയെയും വസന്തകാലത്തെയും ആകാശത്തെയും മനോഹരമായി ചിത്രീകരിക്കുന്ന ഗാനം. ജയൻ, സുകുമാരൻ, ഷീല, നന്ദിത ബോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾക്ക് സലീൽ ചൗധരിയാണ് ഈണം പകർന്നിരിക്കുന്നത്. 6 ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ ഗാനമാണ് ഞാൻ നേരത്തെ പാടിയത്. ആ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളെ കൂടി കേൾപ്പിക്കാം മധുരഗീതങ്ങളിലൂടെ.

മലയാള സിനിമയിൽ പ്രകൃതിയുടെ മനോഹാരിതയും പുഴകളെയും കാറ്റിനെയും ആകാശത്തെയും മഴയെയുമെല്ലാം മനോഹരമായി വർണ്ണിക്കുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴവില്ലിനെയും ആകാശത്തെയും പ്രകൃതിയുടെ ഭാവങ്ങളെയും വർണ്ണിക്കുന്ന ONV കുറുപ്പിൻ്റെ വരികൾ. കുളിരാടുന്നു മാനത്ത്, കിളി പാടുന്നു താഴത്ത്. 1982 ബാലു മഹേന്ദ്രയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. 3 ഗാനങ്ങളാണ് മലയാളത്തിൻ്റെ പ്രിയ കവി രചന നിർവഹിച്ചത്. സംഗീതം പകർന്നിരിക്കുന്നത് ഇസൈ ജ്ഞാനി ഇളയരാജ, അമോൽ പലേക്കർ, അടൂർ ബാസി, പ്രതാപ് പോത്തൻ, പൂർണിമ ജയറാം, എസ് അംബിക, ബേബി അഞ്ജു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസും സംഘവും ചേർന്ന്.

ചിത്രകാരൻ വരച്ച ചിത്രത്തെപ്പോലെ ഭൂമിയുടെ മനോഹാരിതയെ വർണ്ണിച്ചിരിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയ കവിയായ ഒ എൻ വി കുറുപ്പ്. എത്ര മനോഹരമേ ഭൂമി ചിത്രത്തിലെഴുതിയ പോലെ. 1987 ജെ സിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഇത്. ഈ ഒരു ഗാനത്തെ കൂടാതെ മറ്റു രണ്ട് ഗാനങ്ങൾ കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ജി ദേവരാജനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മോഹൻലാൽ, സുരേഷ് ഗോപി, കാർത്തിക എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. യേശുദാസ് പാടി മനോഹരമാക്കിയ ഈയൊരു ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

പ്രകൃതിയെ ഒരു വലിയ പാഠശാലയായി ഉപമിച്ചുകൊണ്ട് വർണ്ണിക്കുന്ന മനോഹര ഗാനം. ഒളിയമ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി 1990 ONV കുറുപ്പാണ് വരികൾ എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി, സുകുമാരൻ, കവിയൂർ പൊന്നമ്മ, രേഖ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനം ഒരുക്കിയിരിക്കുന്നത് MS വിശ്വനാഥനാണ്. 2 ഗാനങ്ങളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ MG ശ്രീകുമാറും സുജാതാ മോഹനും ചേർന്ന് പാടിയ ആദി

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999476836, 9447371836, 8078502836. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: മലയാള സിനിമയിൽ പ്രകൃതിയുടെ മനോഹാരിതയും പുഴകളെയും കാറ്റിനെയും ആകാശത്തെയും മഴയെയുമെല്ലാം മനോഹരമായി വർണ്ണിക്കുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കലാഭവൻ മണി എന്ന അനശ്വര നടന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ചിത്രമായിരുന്നു 1999 വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം. കലാഭവൻ മണിയെ കൂടാതെ ഭരത് ഗോപി, സായികുമാർ, കാവേരി, പ്രവീണ, വാണി വിശ്വനാഥ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി പ്രകൃതിയെ ഒരു ഈശ്വരനായി കണ്ടുകൊണ്ട് അതിൻ്റെ സൗന്ദര്യം മുഴുവൻ വർണ്ണിക്കുന്ന വരികൾ യൂസഫ് അലി കേച്ചേരിയുടേതാണ്. വരികൾ, സംഗീതം മോഹൻ സിതാര. 7 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്തവനഗായകൻ, കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

പ്രകൃതിയിലെ കാറ്റിനെയും പുഴയെയും പശ്ചാത്തലമാക്കിയൊരുക്കിയ മനോഹര ഗാനം. ഒരു പ്രണയിനിയുടെ ആവലാതികൾ ഈ വരികളിൽ കാണാം. 1999 ശശി പരവൂറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാറ്റു വന്നു വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി തിരുനല്ലൂർ കരുണാകരൻ രചന നിർവഹിച്ച ഗാനമാണിത്. സംഗീതം MG രാധാകൃഷ്ണൻ, വിജയരാഘവൻ, ഹരിശ്രീ അശോകൻ, കൃഷ്ണകുമാർ, ചിപ്പി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടു ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ KS ചിത്രപാടി മനോഹരമാക്കിയ ഈയൊരു ഗാനം കേൾക്കാം റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെയും സഹ്യപർവ്വത നിരകളെയും വർണ്ണിക്കുന്ന മനോഹര ഗാനം. 2001 വിനയൻ സംവിധാനം ചെയ്ത കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ഗാനം യൂസഫ് അലി കേച്ചേരി ഒരുക്കിയിട്ടുള്ളത്. മോഹൻ സിതാരിയുടെ സംഗീതത്തിൽ ഗാനഗന്ധർവൻ അത് മനോഹരമായി തന്നെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. കലാഭവൻ മണി, കൗസല്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ സഹ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണെന്റെ കേരളം എന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ ചെറുകാവിൽ, സമൃദ സുനിൽ, നെടുമുടി വേണു, മാർഗി സതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു നോട്ടം. 2007 ശശി പരവൂറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, പൊൻകുന്നം ദാമോദരൻ എന്നിവരാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എം ജയചന്ദ്രൻ. ഇതിലെ സുജാത മോഹൻ പാടിയ ഗാനം കേൾക്കാം. പൊൻകുന്നം ദാമോദരനാണ് ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗിയും വയലുകളും പ്രകൃതിയും വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹര ഗാനം.

പ്രകൃതിയെയും ഗ്രാമഭംഗിയെയും മനോഹരമായി വർണ്ണിക്കുന്ന ഗാനം. 2011 ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത രതിനിർവേദം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മുരുകൻ കാട്ടാക്കടയാണ് ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം എം ജയചന്ദ്രൻ. ശ്രീജിത്ത് വിജയ്, ശ്വേതാ മേനോൻ, മണിയൻപിള്ള രാജു, കെ പി സി ലളിത, ഷമ്മി തിലകൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി 5 ഗാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ നിഖിൽ രാജ് പാടി മനോഹരമാക്കിയ ഗാനമാണ് ഞാൻ ആദ്യം പാടി കേൾപ്പിച്ചത്. ഈ ഒരു ഗാനം നമുക്ക് കേൾക്കാം. റേഡിയോ മലബാറിൻ്റെ മധുരഗീതം.

0: മലയാള സിനിമയിൽ പ്രകൃതിയുടെ മനോഹാരിതയും പുഴകളെയും കാറ്റിനെയും ആകാശത്തെയും മഴയെയുമെല്ലാം മനോഹരമായി വർണ്ണിക്കുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.
1: മധുരഗീതങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

0: രണ്ടു മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ, 6 മണിക്ക് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിലുള്ള മഞ്ചാടി ബാലസഭയിലെ കുരുന്നുകളുടെ വിശേഷങ്ങൾ, 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ,
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
7: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
8: നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷം നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് വിജേഷ്. സ്ഥലം കുറ്റ്യാട്ടൂര്, നെടുകുളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു.
0: എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് പ്ലംബിംഗ് എന്ന വർക്ക് ചെയ്യുന്നുണ്ട്.
0: എങ്ങനെയുണ്ട് വർക്കൊക്കെ?
1: വർക്ക് വളരെയധികം ഹാപ്പി ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്.
0: കൂടെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഒരു 4 പേര് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്.
0: ഇപ്പം ഏത് ഭാഗത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: വർക്ക് ഇപ്പൊ ഹൗസ് വർക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട് വീട്ടിന്റെ അടുത്തുള്ള ഒരു വർക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: വർക്കൊക്കെ തീരാറായോ?
1: വർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി വർക്ക് ഉണ്ട്,
0: ബാക്കിയുണ്ട്. വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അമ്മ, വൈഫ്, 2 മക്കള്.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: അമ്മ മാധവി, പിന്നെ വൈഫ് ഉചിത, മക്കള് ആദിത്യ, മകൻ അനയ്.
0: വൈഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഹൗസ് വൈഫായിട്ട്.
0: മക്കളോ?
1: മക്കളിപ്പം മോള് +1, മകൻ 4ാം ക്ലാസ്.
0: 4ാം ക്ലാസ്. ഏത് സ്കൂളാണ് പഠിക്കുന്നത്?
1: മകൻ ശ്രീശങ്കര വിദ്യാനികേതൻ, മകൾ ഇരിക്കൂർ ഗവൺമെന്റ് സ്കൂളിലാണ് മോള് പഠിക്കുന്നത്, +1.
0: എങ്ങനെയാണ് ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ?
1: യാത്ര ചെയ്യാൻ സമയം വളരെ കുറവാണ്. എന്നുവെച്ചാൽ വർക്കിന്റെ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് യാത്ര ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്.
0: എന്നാലും നമ്മുടെ ഫാമിലിയായിട്ട്
1: വളരെ ശ്രമിക്കാറുണ്ട്. ഇപ്പം പിന്നെ ഒരു 2 ദിവസം മുന്നേ നമ്മൾ വയനാട് ടൂറ് പോയിരുന്നു.
0: എങ്ങനെയുണ്ടായിരുന്നു യാത്ര?
1: യാത്ര വളരെ ഹാപ്പി ആയിരുന്നു. നല്ല അടിച്ചുപൊളിയായിട്ട് നമ്മൾ എൻജോയ്മെന്റ് ചെയ്തു. ഒരു 2 വർഷത്തിനുള്ളിലുള്ള ഒരു യാത്ര എന്നുള്ള ലെവലിൽ ഒരു ഹാപ്പി മൂഡിലാണ് യാത്ര ഉണ്ടായിരുന്നത്.
0: മാത്രമല്ല, ഇപ്പം സ്കൂൾ വെക്കേഷൻ ആണ്. ഇപ്പൊ കുട്ടികളൊക്കെ ഒത്ത് യാത്ര ചെയ്യാന്ന് പറഞ്ഞൊരു രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. മാത്രമല്ല, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ തിരക്കൊക്കെ ആയിരിക്കും അല്ലേ?
1: അതെ അതെ അതെ, സ്കൂള് തുറക്കുന്ന തിരക്കുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വർക്കും കൂടുതൽ തിരക്കുണ്ട്. തിരക്കുള്ള സമയമാണ് ഇപ്പോൾ.
0: തീർച്ചയായിട്ടും, കാരണം വെള്ളത്തിന്റെ എല്ലാം ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അല്ലെ മോട്ടറിന്റെ വർക്ക്, അല്ലെങ്കിൽ ഇപ്പം ഈ മഴക്കാലത്ത് വരുന്ന വൈദ്യുതി തടസ്സങ്ങൾ, ഇതൊക്കെ തീർക്കാൻ നിങ്ങളെയാണല്ലോ അല്ലെ സമീപിക്കാറ്?
1: ശരി, അതെ അതെ. ഏത് സമയം വിളിച്ചാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഓടി എത്തുക എന്നുള്ളത്, നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്.
0: ഈ ഒരു വർക്കിനിടക്കൊക്കെ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ പുതിയ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ, അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഓർമ്മകളുണ്ടോ?
1: മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഇല്ല. മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല, അതിനെ അതിനെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് അതിന്റെ മറക്കാൻ സംഭവം ഒരുപാട് ഉണ്ടാകാം, പക്ഷേ അതിന് മൈൻഡിൽ കൊടുത്തിട്ടില്ല.
0: അത് അങ്ങ് കഴിഞ്ഞു, പിന്നെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. ഈ സംഗീതത്തോട് താല്പര്യമുണ്ടോ? പാട്ട് കേൾക്കുക അല്ലെങ്കിൽ വായന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അല്ല, ഏറ്റവും കൂടുതൽ പാട്ട് ആസ്വദിക്കുകയും പാട്ട് പാടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്.
0: അങ്ങനെ എന്തെങ്കിലും ഇപ്പോ പെട്ടെന്ന് മനസ്സിൽ ഒരു പാട്ട് പാടണം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഏത് പാട്ടാണ് എനിക്ക് വേണ്ടി പാടിത്തരിക?
1: ഒരേ ഒരു പാട്ട് പാടാം, ജയൻ അഭിനയിച്ച പഴയ പാട്ടാണ്. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദ തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ.

0: അടിപൊളി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് ചേട്ടൻ നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറയുകയാണെങ്കിൽ അത് നമ്മുടെ റേഡിയോയിലൂടെ വെച്ചേരുന്നതായിരിക്കും. ഏത് പാട്ട് കേൾക്കാനാണ് ചേട്ടൻ ആഗ്രഹം?
1: ഉല്ലാസ പൂത്തിരികൾ,
0: ഈ ഒരു പാട്ട് തന്നെ.
1: ഈ ഒരു പാട്ട് തന്നെ
0: കേട്ടാ കൊള്ളാന്നുണ്ട്.
1: കേട്ടാൻ കൊള്ളാന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എന്റെ ഫാമിലിക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്.
0: തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് വെച്ചേരുന്നതാണ്. ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. വീണ്ടും നല്ല നല്ല വർക്കുകളൊക്കെ കിട്ടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സർവേശ്വരൻ ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

അസുലഭമധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യലഭം അസുലഭമധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യലഭം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് സോജു, മുണ്ടേരിയാണ് സ്ഥലം.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നു.
0: ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറയുമ്പം ഒറ്റയ്ക്കാണോ എടുക്കുന്നത് അല്ലെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: രണ്ടുപേര് കൂട്ടത്തിലുണ്ട്.
0: അപ്പം എങ്ങനെയാണ് ജോലി, തിരക്കുണ്ടോ?
1: തിരക്ക് അത്യാവശ്യം തിരക്കുണ്ട്. ഈ സീസണിൽ സ്കൂൾ തുറക്കാൻ സമയത്തുള്ള തിരക്കുണ്ട്.
0: സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഉണ്ടാവും അല്ലെ? സ്കൂളിൽ വർക്ക്, അതുപോലെ തന്നെ വീടുകൾ, പുതിയ വീടുകൾ, അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ചെയ്യാറുണ്ടോ?
1: സ്കൂളിൽ വർക്ക് ചെയ്യാറുണ്ട്, പിന്നെ വീടിൻ്റെ വർക്കും ആണ് ചെയ്യാറ്.
0: ഇപ്പോൾ ഏത് വർക്ക് സൈറ്റിലാണുള്ളത്?
1: കൂടാളി വിവേകാനന്ദ സ്കൂളിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക.
0: അവിടെ എങ്ങനെ മുഴുവനായിട്ടുള്ള പുതിയ ബിൽഡിങ്ങിലുള്ള വർക്കാണോ അല്ലെങ്കിൽ പഴയ വർക്ക് മെയിൻ്റെനൻസ് ആയിട്ട് എടുക്കുകയാണോ?
1: പുതിയ ഇപ്പം ബിൽഡിംഗ് എടുത്തിട്ട് ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്കാണ്, അതിൻ്റെ ഇലക്ട്രിക് വർക്കാണ് ചെയ്യുന്നത്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിൽ ഭാര്യ, മകൻ, അമ്മ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: ഭാര്യയുടെ പേര് നിമ്ന, മകന്റെ പേര് നിക്ഷിത്, അമ്മേന്റെ പേര് ഭാരതി.
0: മകൻ പഠിക്കുകയാണോ?
1: രണ്ടാം ക്ലാസ്സിൽ, ഇപ്പം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വിവേകാനന്ദ വിദ്യാലയം കൂടാളി പഠിക്കുന്നു.
0: കൂടാളിയാണ് പഠിക്കുന്നത്. ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഹോബി എന്നൊക്കെ പറയാൻ എന്താണുള്ളത്?
1: ഹോബി എന്ന് പറയാന്ന് വെച്ചാല് നമ്മള് ക്യാരം ബോർഡ് കളിക്കലുണ്ട്, പിന്നെ ഈ പാട്ട് കേൾക്കുക, അത്

0: നമ്മുടെ സൈറ്റിലായാലും പണി സൈറ്റിലായാലും പാട്ട് മറ്റേ എഫ് എം റേഡിയോ ഇതിനകത്ത് വെച്ചിട്ട് പാട്ട് കേൾക്കാറുണ്ട്. പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
1: പഴയ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ 90s അല്ലെങ്കിൽ 80s പാട്ട് അങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം.
0: അത് പഴയ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം.
1: ആരാണ് ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറയാനുള്ളത്?
0: അത് മോഹൻലാലിന്.
1: ലാലേട്ടൻ ഫാനാണ്?
0: അതെ.
1: ഇപ്പൊ ലാലേട്ടന്റെ മിക്ക സിനിമകളും കാണാൻ ശ്രമിക്കാറുണ്ടോ?
0: ഉണ്ട്.
1: ഇപ്പൊ അടുത്തെങ്ങാനും കണ്ട സിനിമ ലാലേട്ടന്റെ സിനിമ ഓർമ്മയുണ്ടോ, മനസ്സിൽ ഓർമ്മയുണ്ടോ? അപ്പോ ലാലേട്ടന്റെ ഇപ്പം അടുത്തായി കണ്ടതെന്ന് പറയാൻ തുടരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
0: ഉണ്ട്, അത് കണ്ടിരുന്നു. ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്.
1: ഏതായിരുന്നു തിയേറ്റർ?
0: തിയേറ്റർ കണ്ണൂർ.
1: കണ്ണൂരിലെ തിയേറ്ററിൽ സിനിമ കണ്ടത് അല്ലേ.
0: ഇപ്പൊ പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞു. മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് നമ്മുടെ കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിയാതാന്ന് ഇഷ്ടപ്പെട്ട ഗാനം.
1: ആ പാട്ടാണ്.
0: അതെ.
1: ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: വീട്ടിലെ ഫാമിലിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പൊ നാട്ടിലെ പാട്ടിലൂടെ ചേട്ടനിപ്പം നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ട് ചേട്ടന്റെ ഫാമിലിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേട്ടാലോ?
0: ശരി, ഓക്കെ. വളരെ സന്തോഷം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഉള്ളത് പേര് പറഞ്ഞോളൂ.
2: പേര് ലക്ഷ്മിക്കുട്ടി.
1: ലക്ഷ്മിക്കുട്ടി,
2: ഓക്കെ.
1: ഓക്കെ, പി ലക്ഷ്മിക്കുട്ടി. എന്തായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നത്? കൃഷിയാണോ മുഖ്യമായിട്ട് ചെയ്തിരുന്നത്?
2: മുഖ്യമായിട്ട് കൃഷി. പിന്നെ ഓരോ വീട്ടിലും അങ്ങനെ കോട്ടക്കുന്നിനെല്ലാം പോയിട്ട് പഠിച്ചിട്ട് പോവുകയാണ്.
1: ഓക്കെ. പണ്ടത്തെ നാട്ടിപ്പാട്ടൊക്കെ ഓർമ്മയുണ്ടാ?
2: പറഞ്ഞ ഓർമ്മയുണ്ടാവരുത്. കുറച്ച്
1: രണ്ടുപേര് പാടുന്ന
2: പാടണ
1: പാടിക്കോ.
2: കാറ്റുമാണം മേലെ ഉണ്ണിയാർച്ച ഉറങ്ങാഴിഞ്ഞോറക്കമായി ഉറക്കത്തെ സ്വപ്നവും കണ്ടുവല്ലോ അല്ലത്തെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പറയുന്നു ഉണ്ണിയാർച്ച ഞാൻ കൂമി പോകുന്നു പോണാവിൽക്ക് അയലത്തെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് പോകണമെന്നും ഉറച്ചു ഞാനും. അപ്പോൾ പറയുന്നു അമ്മയല്ലോ എല്ലാവരും പോകുന്നതുണ്ടെങ്കിൽ നീയുമേ പോവുക വേണം നീ പോണ്ടിക്കീരേ പോളും പോയിക്കോളൂ.
1: ഓക്കെ. പണ്ട് നാട്ടിക്കെല്ലാം പോയ ഓർമ്മ വരുന്നുണ്ടോ? ഇപ്പൊ
2: വരുന്നുണ്ട്.
1: വരുന്നുണ്ട. ഒരുപാട് പേരുണ്ടായിരുന്നില്ലേ ആ കാലത്ത്?
2: നേരത്തെ അഞ്ചു പത്ത് ആള് ഞാൻ മട്ടന്നൂർ പോയിട്ട് പാടിയിട്ടുണ്ട്.
1: ഇവിടെ എപ്പോ?
2: ഞാൻ എന്തെങ്കിലേ പുനലുള്ളടത്ത്.
1: പിന്നെ കുടുംബശ്രീന്റെ ഒക്കെ പരിപാടി?
2: കുടുംബശ്രീ.
1: കുടുംബശ്രീയിൽ അംഗത്വം എടുത്തിട്ട് കൊറേ ആയ.
2: ഇപ്പൊ എടുക്ക്.
1: ഇപ്പം പോകുന്നുണ്ട്. ഈ ഫ്രണ്ട്സിനൊക്കെ കാണാറുണ്ടോ? ഈ നാട്ടിക്കലുള്ളവർ ഇപ്പോഴും കാണാറുണ്ടോ?
2: കാണാറുണ്ട്.
1: കാണാറുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ ചോദിച്ചറിയാറുണ്ടോ?
2: അറിയാന്നാണ്. അപ്പൊ അവരിങ്ങനെ പോകുന്നുണ്ട്, ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. ഞാൻ അങ്ങനെ പോയൊന്നും
1: പുറത്തേക്കൊന്നും പോവാറില്ല. കൊറേ ആയോ പുറത്തേക്കെല്ലാം പോവാൻ?
2: ഞാനവിടെ പോയിലുണ്ടായിരുന്നു കൂലൊത്ത്
1: അമ്പലത്തിലെ.
2: ഇപ്പൊ എനിക്ക് കയ്യില്ല പോവാൻ, നടക്കാൻ കയ്യില്ല, കയ്യില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ശോഭന
1: അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പെട്ടെന്നായിരുന്നു സുഖമില്ലാണ്ട്.
2: എന്നിട്ട് പിന്നെ കയ്യില്ലാന്ന് വെച്ച്. ഞാൻ അന്നേരം ആളില്ലേനു, ആരും എടുക്കേണ്ട ആളൊന്നും ഇല്ല. ഇപ്പൊ എടുക്കാനുണ്ട മതി. ആളുണ്ട്,
1: ആളുണ്ട്.
2: ഞാള് നിക്ക, ഞാള് നിക്ക. അവർക്ക് അടുത്ത തമ്പുരാക്കന്മാർ മരിച്ചല്ലോ.
1: അതെ.
2: അതുകൊണ്ട് പിന്നെ ആർക്കും നിക്കാലോ.
1: പഴശ്ശി കോവിലകത്തെ ഒരാളായിരുന്നു ദിച്ചമ്മ. അപ്പൊ ഇപ്പൊ പോവാനൊന്നും കഴിയല്ല. ഇപ്പൊ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ദിച്ചമ്മ വീട്ടിലാരൊക്കെയുള്ളത്?
2: ഇവിടെ എന്റെ എടുത്തിന്റെ മോനത് മനോഹരൻ. ഇതുപോലെ അനിയത്തി. ഞാൻ ഓ കല്യാണം കഴിച്ചോണ്ടെന്ന് ആങ്ങളേന്റെ മോള്.
1: ആങ്ങളേന്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. പേര് പ്രസീതച്ചി.
2: ഓക്കെ.
1: അപ്പൊ അവരുടെ മോളും അവരുടെ മക്കളും ഒക്കെ ആയിട്ടാണ് ഒരുപാട് പേരുണ്ട് ഇവിടെ താമസിക്കുന്നത്. എന്താണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചെയ്യുന്നെന്ന്?
2: രാവിലെ എണീറ്റിട്ടാകുമ്പോ നാല് രണ്ട് പാത്രം കഴുകാൻ കഴിയെങ്കിൽ
1: കഴിയൂ.
2: അങ്ങനെ കഴിയുമായത് അത് തന്നെ. പിന്നെ എന്നാണ് കയ്യോ ആടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാൽ ആടുന്നാറ്റൊന്നും. ഇപ്പൊ തന്നെ ആടിനെ വീണ് വരുന്നു.
1: ഇപ്പോഴും ആടുണ്ടോ?
2: ആടിന്റെ ഓരോ ഓം വാങ്ങിയതാ കഴിഞ്ഞ വെള്ളാറ്റോ. അതിപ്പൊ കൊടുക്കുന്നു. അത് തന്നെ.
1: പണ്ട് സിനിമ ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്ന? കാണാറുണ്ടായിരുന്നു.
2: കാണാറുണ്ട്. എപ്പോ പോകലുണ്ട്. കുന്നമ്പുറത്ത് ഒരു ശ്രീദേവി അടുത്തില്ല. കുറേ ഒരുമിച്ച് എപ്പോ പോകലുണ്ട്.
1: സിനിമ കാണാൻ?
2: സിനിമ കാണാൻ.
1: ഓർമ്മയുണ്ട് അതൊക്കെ? ഇപ്പൊ
2: ഓർമ്മയൊക്കെ പറയുമ്പോ എന്നാലും ഓർമ്മ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നും ഓർമ്മയില്ല.
1: ഇപ്പോഴും കാണാറുണ്ടോ സിനിമയൊക്കെ?
2: ഇപ്പൊ

0: കുത്തി വെച്ചിട്ട് അയക്കാം.
1: ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ്? ഏതെങ്കിലും പഴയ പാട്ട്
0: ഓർമ്മയുണ്ടോ?
1: എന്നൊരു പഴയ പാട്ട് വെച്ച് തരട്ടെ. പഴയ പാട്ട് ഏതെങ്കിലും പാടുന്നുണ്ടോ ഇപ്പൊ?
0: നോക്കിയാലും പാടണ്ടേ.
1: നസീറിന്റെ കാലത്തെ സിനിമേന്റെ പാട്ട് ഓർമ്മയുണ്ടോ?
0: ഒന്നും ഓർമ്മയില്ല. എല്ലാം കണ്ടിനി, ഇപ്പൊ ഒന്നും
1: ഓർമ്മയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു നസീറിന്റെ സിനിമയിലുള്ള പാട്ട് നമ്മൾ വെച്ചു തരാം. ഓക്കെ, താങ്ക് യു.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഉള്ളത് പ്രസീതേച്ചിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖം തന്നെ.
1: വീട്ടിൽ ആരൊക്കെയുള്ളത്?

0: ജോസിന്റെ ഭർത്താവ് ഞാൻ, എന്റെ ഇളാമ്മമാർ രണ്ടാള്, മോള്, മോളെ മക്കള്.
1: അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു?
0: അസുഖമായിട്ടിരിക്കുന്നു.
1: വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്ന?
0: ഇല്ല.
1: എന്താണ് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹോബി? സമയം കിട്ടാറുണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യാൻ?
0: വേറെ ഒന്നും സമയം കിട്ടാറില്ല. പണ്ടത്തെ കൃഷിയെല്ലാം ഉണ്ട്, വാഴ, കപ്പ, അതിനെല്ലാം സഹായിക്കുമ്പോ.
1: ഒരുപാട് കൃഷി ഉണ്ടോ
0: ഇപ്പം? വാഴയും കപ്പയും പിന്നെ പച്ചക്കറിയുണ്ട്, വെള്ളരിയും
1: അതൊക്കെ ഉണ്ട്. കൊറേ കാലങ്ങളായോ കൃഷി?
0: കൊറേ കാലങ്ങളായി.
1: കൊറേ കാലങ്ങളായി. ചെറുപ്പം മുതലേ കൃഷിയോട് ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു.
0: താല്പര്യം.
1: ഇതിന്റെ നടക്ക് പിന്നെ ടി വി ഒക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? ടി വി കാണാറുണ്ടോ?
0: ടി വി കാണാറുണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞാൽ കാണും, രാത്രി കാണും.
1: സീരിയലൊക്കെ കാണാറുണ്ട്?
0: സീരിയലും കാണും.
1: കാണും. അങ്ങനെയാണ് സമയം പോകുന്നത്.
0: അങ്ങനെ സമയം പോകുന്നു.
1: ഇത് നാട്ടിലെ പാട്ട് എന്ന പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ ഞങ്ങൾ വെച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പഴയ പാട്ടാണോ കേൾക്കുന്നത് കൂടുതലായിട്ടും?
0: പഴയത് ഇപ്പോഴത്തെല്ലാം കേൾക്കും.
1: കേൾക്കും. സിനിമ തിയേറ്ററിൽ പോയി കാണാറുണ്ടോ?
0: ഇല്ല, സിനിമയൊന്നും കാണാറില്ല അധികം.
1: പാട്ടാണ്? പാട്ട് പാടുവോ?
0: ഇല്ല.
1: ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞു, നമ്മൾ അത് കേൾപ്പിച്ചു തരാം.
0: ഓളങ്ങൾ എന്ന ചിത്രത്തിൽ ഏതെങ്കിലും ഒരു പാട്ട്.
1: അപ്പൊ നമുക്ക് ഓളങ്ങൾ എന്ന ചിത്രത്തിലെ തുമ്പിവ എന്ന പാട്ട് തന്നെ കേൾപ്പിച്ചു തരാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: എല്ലാവർക്കും വേണ്ടി.
1: താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: നമസ്കാരം, ഇത് നാട്ടിലെ പാട്ടിന്റെ നേരമാണ്. ഇന്ന് നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഉള്ളത്
2: നയന.
1: നയന, സ്ഥലം
2: പുലിയങ്ങോട്.
1: പുലിയങ്ങോട്. നയന ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: ഞാനിപ്പോ PG പഠിച്ചോണ്ടിരിക്കുന്നു.
1: എവിടുന്ന്?
2: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്.
1: സബ്ജക്ട്
2: സോഷ്യോളജി.
1: സോഷ്യോളജി, ഓക്കെ. ഇപ്പൊ വെക്കേഷൻ അല്ലേ?
2: വെക്കേഷൻ ആണ്, പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഫൈനൽ ഇയർ ആയതുകൊണ്ട് പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നത്.
1: ഓക്കെ. അപ്പൊ അവിടെ
2: ഹോസ്റ്റൽ ഉണ്ടല്ലോ.
1: ഹോസ്റ്റലിൽ നയന. അപ്പൊ ഇപ്പൊ പഠിത്തത്തിനൊക്കെ തിരക്കായിരിക്കും, എന്നാലും പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? സിനിമയൊക്കെ കാണാറുണ്ടോ?
2: സിനിമ കാണല് കുറവാണ്, പാട്ട് ഇടക്ക് കേൾക്കാറുണ്ട്.
1: കേൾക്കാറുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ നമ്മള് നാല് സിസ്റ്റേഴ്സ് ആണ്. നമ്മൾ നാലാണ്. മൂത്തവരും ട്വിൻസ് ആണ്, അവരും ട്വിൻസ്. അപ്പൊ നാല് മക്കളുണ്ട്.
1: അവരൊക്കെ പേര് പറഞ്ഞോളൂ.
2: മൂത്തവര് ഒരാള് ശ്വേത, ഒരാള് സ്നേഹ.
1: അവരെ പഠിക്കണോ?
2: അവരിപ്പോ PSC ചെയ്തോണ്ടിരിക്കുന്നത്. ചേച്ചിമാര് PSC ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും എന്റെ ട്വിനും ഇപ്പൊ PG, കറന്റ് PG ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ സോഷ്യോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പറഞ്ഞു. പിന്നെ എന്റെ സിസ്റ്റർ ഇപ്പം MG കോളേജില്, പിന്നെ PG MCOM
1: ചെയ്തോണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്, നിങ്ങൾ ഒരേപോലെയാണോ? എല്ലാവർക്കും കണ്ടാല്
2: കാണുന്നവര് നമ്മൾ ഒരേപോലെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ നമ്മൾ നാലും നാല് തരത്തിലാണ്.
1: നാലു പേരുടെ സ്വഭാവം?
2: സ്വഭാവം നാലും നാല് തരത്തിലാണ്. പിന്നെ മൂത്തവരത് രണ്ടുപേരും ഏതാണ്ട് ഒരേപോലെയാണ്. ആക്ച്വലി ഞാൻ ഇന്റർവ്യൂ ഇന്നെന്താ സംസാരിക്കുന്നത്? ഓരോ ദിവസം ഉണ്ടാവില്ല ഇന്റർവേഴ്സിന്
1: സംസാരിക്കാൻ.
2: സംസാരിക്കണം, നാളെ വേണേ ഞാൻ സംസാരിക്കണമെന്നില്ല, ഞാൻ ഇന്റർവേർട്ടാണ്. പിന്നെ എന്റെ ട്വിന്നാണ് പിന്നെ എക്സ്ട്രോവേർട്ട്. വായ തുറന്ന പൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ലോണം സംസാരിക്കും. ഇല്ല, ഓക്കെ, എക്സാമാ. ഓൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ. MG പഠിക്കുന്നത്. MCOM എക്സാം ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോ ഓള് എക്സാമിന് പോയിട്ടുള്ളത്. ഏച്ചിമാരെ കൂട്ടുന്ന അങ്ങനെ ഒരാള് നല്ല ഇന്റർവേർട്ടാ. ഇപ്പൊ വന്നില്ലേ, അത് ഭയങ്കര ഇന്റർവേർട്ടാ. അത് സംസാരിക്കാൻ കുറച്ച് ശൈലിയുള്ള കൂട്ടത്തിലാ. മറ്റാള് അത്യാവശ്യം സംസാരിക്കും.
1: എങ്ങനെയാണ്, നാല് പേരും കൂടുമ്പോ നന്നായിട്ട് അടിയാക്കോ?
2: നമ്മളാണെങ്കിൽ അങ്ങനെ അടിയുടെ കൂട്ടത്തിലല്ല. നമ്മൾ അത്രക്ക് അടിയൊന്നും ഉണ്ടാകില്ല. അത്യാവശ്യം നല്ല സ്നേഹത്തിൽ തന്നെ പോകും.
1: പണ്ടോ ചെറുപ്പത്തിലോ
2: അടിയേ ഉണ്ടായിട്ടില്ല. നമ്മൾ
1: നാലുപേരും നല്ല സൗഹൃദത്തിലൂടെ പോകുന്നുണ്ട്.
2: അതെ, ഏച്ചിമാർക്കെല്ലാം ഞാൻ എന്ത്, പിന്നെ ഒരു പുള്ളിയെല്ലാം മറിയ ഡ്രസ് ഇടുമ്പോൾ ഏച്ചിമാർക്ക് ഡ്രസ്സിനകത്തെ ഒരു പുള്ളിയോ കുത്തോ കൊമയോ മറിയ അവരെ ഡ്രസ്സില്ല. അവർക്കെല്ലാം ഒരേപോലെ വേണമെന്നുള്ള ചിന്താഗതിയുള്ളവരാണ്.
1: ഓക്കെ,
2: അതെ. സ്കൂളുകളാണെങ്കിൽ എല്ലാം ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഒരേ സ്കൂളിൽ വേണമെന്നായിട്ട് ട്രാൻസ്ഫർ വരെ മാറിയിട്ട് ഒരേ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു അവർ പഠിച്ച് ഡിഗ്രിക്ക് കൊടുത്താൽ വേറെ വേറെ കോളേജ് കിട്ടുന്നുള്ളത് കൊണ്ട് അവരെണ്ടാലും കൂടി ഒരുമിച്ച് പോയി പ്രൈവറ്റ് കോളേജിൽ ചേർന്ന് അങ്ങനെ ഒരേപോലെ പോകുന്നതാണ്. ഞാനും എന്റെ സിസ്റ്ററും അത്ര വലിയ പ്രശ്നമില്ലെങ്കിലും ഡ്രസ്സ് ഒരേപോലെ വേണമെന്നേ ഉള്ളൂ. ഡ്രസ്സ്, ചെരുപ്പ്, കാര്യങ്ങൾ ഒരേപോലെ. പക്ഷെ പഠിക്കുന്ന അവരവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോകും.
1: ഒരാൾ കാലിക്കറ്റിൽ, ഒരാൾ MG. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ പാട്ടിലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ ഞങ്ങളിത് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? സിനിമയൊക്കെ കാണാറുണ്ടോ?
2: സിനിമ കാണൽ കുറവാണ്, പക്ഷെ പാട്ട് കേൾക്കാറുണ്ട്.
1: പാട്ട് പറഞ്ഞോളൂ. പാട്ട് പാടാറുണ്ടോ?
2: പാട്ട് പാടാറില്ല.
1: വേറെ എന്തൊക്കെ കഴിവുള്ളത്?
2: കഴിവെന്ന് വെച്ചാൽ അത്ര വലിയ കഴിവില്ല. പണ്ട് സ്പോർട്സിനെല്ലാം നിൽക്കാനും പ്ലസ് ടു വരെ അത്ലറ്റിക്സിനും കാര്യങ്ങളെല്ലാം നിൽക്കാനും. പിന്നെ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട്, അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ ചെറുതായിട്ട് കുത്തി വരക്കും. നല്ലോണം വരക്കുന്ന പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് കുത്തി വരക്കും. ഇല്ല, ഡിഗ്രി ആയിട്ട് ചെയ്തതുകൊണ്ട് അത്ലറ്റിക്സ് കാര്യങ്ങളില്ലല്ലോ, ഡിസ്റ്റൻസിന് അതില്ല. അതുകൊണ്ട് പിന്നെ അത് അതവിടെ നിന്നു, സ്പോർട്സിന്റെ ഭാഗം അവിടെ നിന്ന് സ്റ്റോപ്പായിട്ട് പിന്നെ പഠിത്തത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു.
1: അതെന്താ ഡിസ്റ്റൻസ് ചെയ്യാന്ന് വിചാരിച്ചു?
2: അത് സോഷ്യോളജി എനിക്ക് വേണമെന്നുള്ളത്. പ്ലസ് ടു അപ്പോ കണ്ണൂർ ജില്ലയിൽ എവിടെയും സോഷ്യോളജി ഇല്ല. അപ്പൊ പിന്നെ തൃശ്ശൂർ ഒരു കോളേജ് കിട്ടിയെങ്കിലും ആ ടൈമിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് അത് വേണ്ടുള്ള രീതിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് സോഷ്യോളജി പഠിച്ച് പിന്നെ എൻട്രൻസ് എക്സാം എഴുതി PG അടുത്തേക്ക്
1: കയറി.
2: അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ടൈമിൽ അത് നല്ലതായിട്ട് തോന്നി. കാരണം മീൻസ് നമ്മൾ സമൂഹത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തോന്നിയതുകൊണ്ട് അത് മതി എന്നുള്ള രീതി.
1: പാട്ട് പറഞ്ഞോളൂ.
2: ഒരു പുഷ്പം മാത്രം, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
1: പഴയകാല പാട്ട് ഇഷ്ടമാണോ കൂടുതലും?
2: ആ, പഴയ പാട്ടുകൾ ഇഷ്ടം. അത് കൂടുതൽ അർത്ഥമുള്ളത് പോലും കാര്യങ്ങൾ തോന്നുന്നത് പഴയ പാട്ടുകളോട്.
1: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
2: ഏ, അത്ര ഡെഡിക്കേഷൻ ഉണ്ട്. ആർക്കെന്നെ കേൾക്കാനൊക്കെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും.
1: ഓക്കെ, സ്വന്തമായി കേൾക്കാൻ
2: സ്വന്തമായിരിക്കും.
1: ഓക്കെ, താങ്ക് യു.

0: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ജെ സി പഴശ്ശിയും ജെ എ സി സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547076082. ഓർക്കുക, ഈ ഒരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: Stitchwell Boutique and Beauty Parlor, second floor, Links Mall, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
0: എല്ലാത്തിനും കൂട്ടായി Stitchwell ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വർഷ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും രഞ്ജി

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: കല്യാണ രാമൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന ചിത്രത്തിനു വേണ്ടി അലക്സും സുദീപ് കുമാറും പാടിയ ഗാനം കേൾക്കാം.

0: മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
3: ഇനി ഡോക്ടർ എം കെ മുനീറും ജോത്സ്നയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചെമ്പട.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ജോസേട്ടന്റെ ഹീറോ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം യേശുദാസ്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി JC പഴശ്ശിയും JAC സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 854707682. ഓർക്കുക, ഈയൊരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

വരയ്ക്കാം വെള്ളരിക്ക കത്തിരിക്ക കൂട്ട് രവത്തെ തപ്പാടിച്ച് പൊരട്ടതിൽ പപ്പാഴാട്ട്.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തുവരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-205630, 7592-942817, 8547-902220.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില IPL വിശേഷങ്ങൾ കേൾക്കാം. ഒരു പതിറ്റാണ്ടിനു ശേഷം വീണ്ടും ഒരു ഗുജറാത്ത് ടീമിനെ വീഴ്ത്തി RCB IPL ഫൈനലിൽ. ധരംശാലയിലെ HPCA സ്റ്റേഡിയത്തിൽ നടന്ന IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 runs തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഫൈനൽ പ്രവേശനം. നിലവിലെ ചാമ്പ്യന്മാരായ RCBയുടെ 5th IPL ഫൈനലും തുടർച്ചയായ 2nd ഫൈനലുമാണിത്. 2016 ഗുജറാത്ത് ലയൺസിനെ തോൽപ്പിച്ചായിരുന്നു RCBയുടെ ഫൈനൽ പ്രവേശനം. ഇതുകൂടാതെ 2009, 2011, 2025 വർഷങ്ങളിലാണ് RCB IPL ഫൈനൽ കളിച്ചിട്ടുള്ളത്. 29 നടക്കുന്ന 2nd ക്വാളിഫയറിൽ എലിമിനേറ്ററിലെ വിജയിയെ ഗുജറാത്ത് നേരിടും. RCB ഉയർത്തിയ 255 runs എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് 19.3 overs 162 runs ഓൾ ഔട്ടായി. 3 wickets വീഴ്ത്തിയ ജേക്കബ് ഡഫി, 2 വീതം wickets വീഴ്ത്തിയ റാസിക് സലാംദർ, ഭുവനേശ്വർ കുമാർ, കൃണാൽ പാണ്ഡ്യ, 1 wicket എടുത്ത ജോഷ് ഹേസൽവുഡ് എന്നിവരാണ് ഗുജറാത്തിനെ തകർത്തത്. അവസാന ഓവറുകളിൽ അർദ്ധ സെഞ്ചുറിയുമായി പൊരുതി രാഹുൽ തവാത്തിയയാണ് ഗുജറാത്തിനെ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. ജോസ് ബട്ട്ലർ 11 runs 29, സായ് സുദർശൻ 9 runs 14 എന്നിവർ മാത്രമാണ് 2nd കടന്ന മറ്റു ബാറ്റർമാർ. കൂറ്റൻ ലക്ഷ്യം ചേസ് ചെയ്യാനിറങ്ങിയ ഗുജറാത്തിന്റെ തുടക്കം മികച്ചതായിരുന്നു. ആദ്യ 2 runs തന്നെ ബൗണ്ടറി കടത്തിയ ഓപ്പണർ സായ് സുദർശൻ നയം വ്യക്തമാക്കി. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ 2 runs മാത്രം വിട്ടുകൊടുത്ത് ഭുവനേശ്വർ കുമാർ വരാൻ പോകുന്നതിന്റെ സൂചന ഗുജറാത്തിന് നൽകി. 3rd overs 3rd pandil സായ് സുദർശൻ ഹിറ്റ് വിക്കറ്റ് ആയതോടെ ഗുജറാത്തിന്റെ തകർച്ചയും ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് ക്രീസിലെത്തിയ ഒരു ഗുജറാത്ത് ബാറ്റർക്ക് പോലും നിലയുറപ്പിക്കാനായില്ല. പവർ പ്ലേയിൽ മാത്രം 5 wickets വീണത്. സായിയെ കൂടാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 7 runs 2 runs, ജോസ് ബട്ട്ലർ 11 runs 29 runs, നിഷാന്ത് സിദ്ധു 3 runs 5 runs, ജേസൺ ഹോൾഡർ 0 എന്നിവരുടെ വിക്കറ്റുകളാണ് പവർ പ്ലേയിൽ വീണത്. 6 overs പൂർത്തിയായപ്പോൾ 5 wickets 51 എന്ന ദയനീയ സ്ഥിതിയിലായിരുന്നു ഗുജറാത്ത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം 9th overs 8 runs 8 runs നേടിയ വാഷിംഗ്ടൺ സുന്ദറിനെ വീഴ്ത്തി ജേക്കബ് ഡഫി തന്നെ വീണ്ടും ഗുജറാത്തിന് അടുത്ത ആഘാതം നൽകി. പിന്നാലെ റാഷിദ് ഖാൻ 9 runs 8 runs, കഗീസോ റബാദ 5 runs 9 runs എന്നിവരും കീഴടങ്ങി. എന്നാൽ 9th wicketൽ മുഹമ്മദ് സിറാജിനെ കൂട്ടുപിടിച്ച് രാഹുൽ തവാത്തിയ നടത്തിയ ചെറുത്തുനിൽപ്പാണ്

ഗുജറാത്തിന്റെ തോൽവി ഭാരം കുറച്ചത്. 9 വിക്കറ്റിൽ നേടിയ 68 റൺസിൽ സിറാജിന്റെ സംഭാവന 5 റൺസ് മാത്രം. 19 ഓവറിൽ ഭുവനേശ്വർ കുമാറാണ് തെവാത്തിയയെ പുറത്താക്കിയത്. 43 പന്തിൽ 4 സിക്സുകളുടെയും 8 ഫോറുകളുടെയും അകമ്പടിയോടെയാണ് തെവാത്തിയ 68 റൺസ് നേടിയത്. അവസാന ഓവറിൽ സിറാജിനെ ക്രുനാൽ വീഴ്ത്തിയതോടെ RCBയുടെ ഫൈനൽ പ്രവേശനം സാധ്യമായി. ഈ സീസണിലെ തന്റെ ഏറ്റവും മനോഹരമായ ഇന്നിംഗ്സ് പ്ലേ ഓഫിലേക്ക് കാത്തുവച്ച ക്യാപ്റ്റൻ രജത് പാട്ടീദാറിന്റെ കിടിലൻ ബാറ്റിംഗിന്റെ കരുത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ക്വാളിഫയർ മത്സരത്തിൽ റെക്കോർഡ് ടോട്ടൽ കണ്ടെത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ബംഗളൂരു 254 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ രജത് പാട്ടീദാർ 33 പന്തിൽ 93 റൺസ്, ക്രുനാൽ പാണ്ഡ്യ 28 പന്തിൽ 43 റൺസ്, വിരാട് കോഹ്ലി 25 പന്തിൽ 43 റൺസ്, ദേവദത്ത് പടിക്കൽ 19 പന്തിൽ 30 റൺസ് എന്നിവരുടെ ബാറ്റിംഗ് കരുത്തിലാണ് RCB മികച്ച സ്കോർ കണ്ടെത്തിയത്. IPL പ്ലേ ഓഫിലെ ഏറ്റവും ഉയർന്ന ടോട്ടലാണിത്. 2023 മുംബൈ ഇന്ത്യൻസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് നേടിയ 233 റൺസാണ് മറികടന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ RCBക്ക് ഓപ്പണർ വെങ്കടേഷ് അയ്യർ 7 പന്തിൽ 19 റൺസ് മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ പന്തു തന്നെ ബൗണ്ടറി കടത്തി തുടങ്ങിയ വെങ്കടേഷ് ആകെ 14 റൺസാണ് ആ ഓവറിൽ നേടിയത്. തൊട്ടടുത്ത ഓവറിൽ കഗീസോ റബാദയ്ക്കെതിരെ സിക്സറും നേടിയ വെങ്കടേഷ് പക്ഷേ തൊട്ടടുത്ത ഓവറിൽ പുറത്തായി. എന്നാൽ പിന്നീടെത്തിയ ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും അതേ ഗിയറിൽ തന്നെ മുന്നോട്ട് പോയതോടെ RCB സ്കോർ കുതിച്ചു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റിന് 76 റൺസ് എന്ന നിലയിലായിരുന്നു RCB. IPL പ്ലേ ഓഫിലെ ഏറ്റവും ഉയർന്ന 4 പവർ പ്ലേ സ്കോറാണിത്. എന്നാൽ 9 ഓവറിൽ വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലിനെയും ഒന്നിടവിട്ട പന്തുകളിൽ പുറത്താക്കി ജെയ്സൺ ഹോൾഡർ RCBക്ക് ഇരട്ടപ്രഹരം നൽകി. ഇരുവരും ചേർന്ന് 2 വിക്കറ്റിൽ 72 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഇതിനുശേഷമാണ് 4 വിക്കറ്റിൽ രജത് പാട്ടീദാറും ക്രുനാൽ പാണ്ഡ്യയും ഒന്നിച്ചത്. ഇരുവരും നിലയുറപ്പിക്കാൻ കുറച്ചു സമയമെടുത്തതോടെ മധ്യ ഓവറുകളിൽ RCBയുടെ സ്കോറിംഗിന്റെ വേഗത കുറഞ്ഞു. എന്നാൽ 15 ഓവറിൽ കുൽവന്ത് ഗജ്റോലിക്കെതിരെ 28 റൺസ് അടിച്ചുകൂട്ടിയാണ് RCB വീണ്ടും ട്രാക്കിലായത്. പിന്നീടുള്ള 5 ഓവറുകളിൽ 21, 15, 10, 21, 19 എന്നിങ്ങനെയായിരുന്നു RCBയുടെ സ്കോറിംഗ്. ഇതിനിടെ ക്രുനാൽ പാണ്ഡ്യയും പിന്നീടെത്തിയ ടിം ഡേവിഡും പുറത്തായെങ്കിലും രജത് പാട്ടീദാർ മയം കാണിച്ചില്ല. ആകെ 9 സിക്സും 5 ഫോറുമാണ് രജത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നത്. 7 ഇറങ്ങിയ ജിതേഷ് ശർമ്മ 1 സിക്സും 1 ഫോറും അടിച്ച് പുറത്താകാതെ നിന്നു. 5 പന്തിൽ 15 റൺസ്. ഗുജറാത്തിനായി കഗീസോ റബാദയും ജെയ്സൺ ഹോൾഡറും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ പ്രസിദ് കൃഷ്ണ 1 വിക്കറ്റെടുത്തു. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടീമിൽ ഒരു മാറ്റവുമായാണ് ഗുജറാത്ത് ഇറങ്ങിയത്. അർഷദ് ഖാന് പകരം കുൽവന്ത് ഗജ്റോലിയ പ്ലേയിംഗ് ഇലവനിലെത്തി. അവസാന ലീഗ് മത്സരത്തിലെ അതേ ഇലവനുമായാണ് RCB ക്വാളിഫയറിന് ഇറങ്ങിയത്. പ്ലേയിംഗ് ഇലവനിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, വെങ്കടേഷ് അയ്യർ, വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, ക്യാപ്റ്റൻ രജത് പാട്ടീദാർ, വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, ക്രുനാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡെഫി, ജോഷ് ഹേസൽവുഡ്, റാസിക് സലാംദർ എന്നിവരാണ്. പ്ലേയിംഗ് ഇലവനിൽ ഗുജറാത്ത് ടൈറ്റൻസ്: സായ് സുദർശൻ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, നിശാന്ത് സിദ്ദു, ജെയ്സൺ ഹോൾഡർ, റാഷിദ് ഖാൻ, കുൽവന്ത് ഗജ്റോലിയ, കഗീസോ റബാദ, മുഹമ്മദ് സിറാജ്, പ്രസിദ് കൃഷ്ണ എന്നിവരാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 1 പ്ലേ ഓഫിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കീഴടക്കി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ധരംശാലയിലെ റണ്ണൊഴുകുന്ന പിച്ചിൽ 92 റൺസിന്റെ വമ്പൻ തോൽവിയാണ് ഗുജറാത്ത് ഏറ്റുവാങ്ങിയത്. മറുപടി ബാറ്റിങ്ങിൽ ഗുജറാത്ത് 162 റൺസിന് പുറത്തായപ്പോൾ ബാറ്റിങ്ങിൽ തിളങ്ങിയത് മധ്യനിര താരം രാഹുൽ തെവാത്തിയ മാത്രമായിരുന്നു. 43 പന്തുകൾ നേരിട്ട തെവാത്തിയ 68 റൺസെടുത്തു. 4 സിക്സുകളും 8 ഫോറുകളുമാണ് ധരംശാലയിൽ തെവാത്തിയ ബൗണ്ടറി കടത്തിയത്. 88 റൺസെടുക്കുന്നതിനിടെ 8 വിക്കറ്റ് നഷ്ടപ്പെട്ട ഗുജറാത്തിനെ തെവാത്തിയയുടെ ഒറ്റയാൾ പോരാട്ടം 150 കടത്തി. പക്ഷേ ഗുജറാത്തിനെ വിജയത്തിലേക്കെത്തിക്കാൻ തെവാത്തിയ

ഇന്ത്യയ്ക്കു സാധിച്ചില്ല. എങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരം മഹേന്ദ്ര സിംഗ് ധോണി വർഷങ്ങളായി കൊണ്ടു നടന്ന ഒരു റെക്കോർഡ് തകർക്കാൻ രാഹുൽ തവാത്തിയയ്ക്കു കഴിഞ്ഞു. ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങളിൽ ഏഴാം നമ്പരിലോ അതിൽ താഴെയോ ബാറ്റിംഗിനിറങ്ങി ഒരു താരം നേരിടുന്ന ഉയർന്ന സ്കോറാണ് തെവാത്തിയ ധരംശാലയിൽ പടുത്തുയർത്തിയത്. രണ്ടായിരത്തി 2013 ഐ പി എൽ ഫൈനലിൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ധോണി 45 പന്തിൽ 63 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 2026 ഐ പി എല്ലിൽ തവാത്തിയയുടെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് ആർ സി ബിക്കെതിരെ നേടിയത്. സീസണിലെ 14 മത്സരങ്ങൾ കളിച്ചെങ്കിലും 166 റൺസ് നേടാൻ മാത്രമാണ് താരത്തിന് ഇതുവരെ സാധിച്ചത്. തുടർച്ചയായ രണ്ടാം ഫൈനലിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ടിക്കറ്റ് എടുത്തത്. ഐ പി എല്ലിൽ ഇത് 5 തവണയാണ് ബംഗളൂരു ഫൈനലിന് യോഗ്യത നേടുന്നത്. ക്യാപ്റ്റൻ രജത് പാട്ടീദാറിന്റെ അപരാജിത അർദ്ധ സെഞ്ചുറി കരുത്തിൽ 254 റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ നേടിയ ബംഗളൂരു 3 വിക്കറ്റ് വീഴ്ത്തിയ ജേക്കബ് ഡഫിയുടെ ബോളിംഗ് മികവിൽ ഗുജറാത്തിനെ 162 റൺസിൽ ഒതുക്കി. തോറ്റെങ്കിലും 29 നടക്കുന്ന രണ്ടാം ക്വാളിഫയർ ജയിച്ചാൽ ഗുജറാത്തിന് ഫൈനലിൽ കടക്കാം. റൺസ് എന്ന റൺമല കയറാൻ ഇറങ്ങിയ ഗുജറാത്തിന് ഡഫി എറിഞ്ഞ 3 ഓവറിന്റെ 2 പന്തിൽ ഹിറ്റ് വിക്കറ്റിന്റെ രൂപത്തിൽ ഓപ്പണർ സായി സുദർശനെ 14 റൺസിന് നഷ്ടമായി. തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ഭുവനേശ്വർ കുമാർ പുറത്താക്കിയതോടെ ഗുജറാത്ത് കിതപ്പ് ആരംഭിച്ചു. ജോസ് ബട്ട്ലർ 29 റൺസ്, നിഷാന്ത് സിദ്ധു 5 റൺസ്, ജെയ്സൺ ഹോൾഡർ 0, വാഷിംഗ്ടൺ സുന്ദർ 8, റാഷിദ് ഖാൻ 8, കഗീസോ റബാദ 9 എന്നിവരും കൂടാരം കയറിയതോടെ ഗുജറാത്ത് 8 88 റൺസ് എന്ന നിലയിലായി. രാഹുൽ തവാത്തിയ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ഗുജറാത്തിന് അല്പമെങ്കിലും ആശ്വാസമായത്. 68 റൺസ്. നേരത്തെ ടോസ് നഷ്ടമായി ബാറ്റിംഗിന് ഇറങ്ങിയ ബംഗളൂരുവിന് വെങ്കടേഷ് അയ്യറിനെ 19 റൺസ് നേരത്തെ തന്നെ നഷ്ടമായെങ്കിലും 2 വിക്കറ്റിൽ 72 റൺസ് ചേർത്ത 43 റൺസ് നേടിയ വിരാട് കോഹ്ലിയും 30 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെയും സഖ്യം മികച്ച അടിത്തറ നൽകി. പിന്നാലെ എത്തിയ പാട്ടീദാറും കൃണാൽ പാണ്ഡ്യയും തകർത്തു കളിച്ചതോടെ ബംഗളൂരു അനായാസം 200 കടന്നു. 14 ഓവറിൽ തന്റെ വ്യക്തിഗത സ്കോർ 16 റൺസിലും 21 റൺസിലും നിൽക്കെ 2 തവണ ഗുജറാത്ത് ഫീൽഡർമാർ ക്യാച്ച് കൈവിട്ട് സഹായിച്ചത് പാട്ടീദാറിന്റെ ഇന്നിംഗ്സിൽ നിർണായകമായി. 15 ഓവറിൽ 2 നോബോളും 1 വൈഡും അടക്കം 28 റൺസ് വിട്ടു നൽകിയ ഗുജറാത്ത് ബോളർ കുൽവന്ത് ഖജറോലിയെയും ബംഗളൂരുവിന്റെ റൺറേറ്റ് ഉയർത്തി. ഈ 2 ഓവറുകളുമാണ് മത്സരം ബംഗളൂരുവിനെ അനുകൂലമാക്കിയത്. പ്രിയ ശ്രോതാക്കളെ, ചില ഐ പി എൽ വിശേഷങ്ങളായിരുന്നു കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിൽ ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ. ഫോൺ 0497276240.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജ.
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
3: അമൃതാംശു കല ചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ദക്ഷിണ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്ന് യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്ക്. യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പുതിയ യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ പൂർത്തിയായി. പുതുയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പറഞ്ഞു. അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമാക്കുന്നത്. മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്ര മേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും നയപ്രഖ്യാപനം പറയുന്നു. ടെസ്റ്റ് റിപ്പോർട്ട്.
1: കെഎസ്ആർടിസിയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഗവർണർ അറിയിച്ചു. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥ തലം കാര്യക്ഷമമാക്കും. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തും. ജനവിധി വിനയത്തോടെ സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും യു ഡി എഫിന്റേതെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. നെല്ല്, റബ്ബർ, നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കാനും യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാനും ഉദ്ദേശിക്കുന്നതായും ഗവർണർ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം നൽകും. സഹകരണ മേഖല ശക്തമാക്കും. ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മേഖലയെ ഒന്നിപ്പിക്കും. സംസ്ഥാനത്തെ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിച്ച് കേരളത്തെ സിനിമാ ഷൂട്ടിംഗിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്നും തിയേറ്ററുകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ അറിയിച്ചു. മലയാള സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്താനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്രമേളകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി ആഗോള തീർത്ഥാടന ടൂറിസം വ്യാപിപ്പിക്കുമെന്നും സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുമെന്നും സഹകരണ സംഘങ്ങളിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഗവർണർ അറിയിച്ചു. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കരണത്തിന് ഗവൺമെന്റ് നയങ്ങൾ ആവിഷ്കരിക്കുമെന്നും AI അധിഷ്ഠിത മീഡിയ സിറ്റി സംസ്ഥാനത്ത് സ്ഥാപിക്കുമെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പുകളിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് June 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 1 നടത്തും.
0: വഖഫ് ഭൂട് നവീകരണം, ഭൂനിയമ പരിഷ്കരണം, സഹകരണ മേഖല ശാക്തീകരണം, ലഹരി വ്യാപനം തടയാൻ ഓപ്പറേഷൻ തൂഫാൻ, 4 വരിപ്പാതകളുടെ എണ്ണവും വികസനവും ഉൾപ്പെടെ നയങ്ങൾ നടപ്പാക്കും. യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചുപോകുന്നതാണ് നയപ്രഖ്യാപനമെന്നും പിണറായി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളിൽ നയപ്രഖ്യാപനം മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബി, കുടുംബശ്രീ എന്നിവയെപ്പറ്റി ഒരു പരാമർശവുമില്ല. പുതിയുഗ യാത്രയെന്ന യു ഡി എഫിന്റെ അവകാശം ലക്ഷ്യത്തിലെത്തിക്കുന്ന റൂട്ട്മാപ്പ് നയപ്രഖ്യാപനത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൻകരയിലെ BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ

പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്തെ ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 crore+ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, UP, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഇന്ത്യയിലേക്ക് പെട്രോളിയവുമായി ഒരു എണ്ണ ടാങ്കർ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി അധികൃതർ അറിയിച്ചു. അടുത്ത മാസം 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തും. May 21 കപ്പൽ ഷാർജയിൽ നിന്നും പുറപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ 23 വാണിജ്യ കപ്പലുകൾക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ അനുമതി നൽകിയതായി ഇറാൻ വാർത്താ ഏജൻസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറവുമായി സഹകരിച്ച് ന്യൂയോർക്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പീയൂഷ് ഗോയൽ. മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കർഷകർക്കായി അക്ഷീണം പ്രവർത്തിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ചരൺ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടിയിൽ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആവശ്യപ്രകാരം ന്യൂഡൽഹിയിലെത്തി. നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശേഷം മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടായേക്കും. ഇന്നലെയാണ് ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചത്. ഗവർണർ യാത്രയിൽ ആയതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134th പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നുകൂടി സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ശരാശരി മഴ 90% ഭൗമശാസ്ത്ര മന്ത്രാലയ സെക്രട്ടറി എം രവിചന്ദ്രനും കേന്ദ്ര കാലാവസ്ഥാ ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മഹാപത്രയും ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിലുണ്ടായ ആക്രമണത്തെ മുൻമന്ത്രി വി ശിവൻകുട്ടി ന്യായീകരിച്ചു. ശക്തമായ പ്രതിഷേധം വകവയ്ക്കാതെ 2 വാഹനങ്ങൾ ജനക്കൂട്ടത്തിനു നേരെ കൊണ്ടുവന്നതാണ് സംഘർഷത്തിന് കാരണമായത്. നിയമപരമായ നടപടികൾ കോടതി തീരുമാനിക്കട്ടെയെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതി കാലഹരണപ്പെട്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിർഭാഗ്യകരമാണ്. ശാസ്ത്രീയ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്നും എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2 ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. June 6 കണ്ണൂരിൽ ആരംഭിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി മെഡൽ ലോഞ്ചിംഗ് കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് ഏറ്റുവാങ്ങി. കണ്ണൂർ VK കൃഷ്ണ മേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളും കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 500+ പേർ പങ്കെടുക്കും. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉച്ചയ്ക്ക് ശേഷം മോക് ഡ്രിൽ നടത്തും. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണം നേരിടാൻ മോക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നെത്തുന്ന 60 NSG കമാൻഡോകളാണ് പമ്പയിലും സന്നിധാനത്തും മോക് ഡ്രിൽ നടത്തുക. സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.

യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:45 നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകുന്നേരം 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ. 6 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8 ചലച്ചിത്രഗാനങ്ങൾ, 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിലുള്ള മഞ്ചാടി ബാലസഭയിലെ കുരുന്നുകളുടെ വിശേഷങ്ങൾ, 9 ചലച്ചിത്രഗാനങ്ങൾ, 10 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടുവിശേഷം. കിഴുന്ന പുതുക്കുടി മന്തപ്പൻകാവ് പുനഃപ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ നാളെ നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവം തുടങ്ങുന്ന 31-ാം തീയതി മുതൽ എല്ലാ ദിവസവും കൊട്ടിയൂരിലേക്ക് KSRTC പ്രത്യേക സർവീസ് നടത്തും. വൈശാഖോത്സവത്തോടനുബന്ധിച്ച് ജൂൺ മാസം 24-ാം തീയതി വരെ പാൽച്ചുരം റോഡ് വഴിയുള്ള ഭാരവാഹനങ്ങളുടെയും വലിയ ചരക്ക് വാഹനങ്ങളുടെയും ഗതാഗതം നിരോധിച്ചു. വയനാട്ടിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ തിരികെ നെടുമ്പൊയിൽ പെരിയ ചുരം വഴിയാണ് പോകേണ്ടത്. മാനന്തവാടി ഭാഗത്തുനിന്ന് കൊട്ടിയൂർ ഒഴികെയുള്ള കണ്ണൂർ ജില്ലയുടെ മറ്റു ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നെടുമ്പൊയിൽ പെരിയ ചുരം വഴിയും പോകണം. കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ മഹാമൃത്യുഞ്ജയ ഹോമം ജൂൺ മാസം 6-7 തീയതികളിൽ നടക്കും. പാട്യം പത്തായക്കുന്ന് നൊച്ചോളി മുത്തപ്പൻ മടപ്പുരയിൽ കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ശിവ ഊട്ടും വെള്ളാട്ടവും മറ്റന്നാൾ നടക്കും. ചാലക്കര വരപ്രത്തുകാവ് ദേവീക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവം ജൂൺ മാസം 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നടക്കും. കോർ ഓഫ് സിഗ്നൽ സർവീസിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ തലശ്ശേരി സിഗ്നലേഴ്സ് ജൂൺ മാസം 2-ാം തീയതി സാഹിത്യകാരൻ കോവിലൻ അനുസ്മരണം സംഘടിപ്പിക്കും. കാരമേൽ കുണ്ടുവളപ്പിൽ തറവാട്ടിൽ അഷ്ടമംഗല്യ പ്രശ്നചിന്ത ഇന്ന് ആരംഭിക്കും. പുറച്ചേരി ബാലഗോകർണം ശിവക്ഷേത്രം പ്രതിഷ്ഠാദിനാഘോഷം നാളെ നടക്കും. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുലിയൂർക്കണ്ണൻ ദൈവത്തിന്റെ പ്രതിപുരുഷനെ ആചാരപ്പെടുത്തൽ ചടങ്ങ് മറ്റന്നാൾ നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
0: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണ നിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാർദ്ര സമീപനവും ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പിനൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
1: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture.
0: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.

0: Terrorism constitutes as one of the most serious threats to international security. And he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
1: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്തെ ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൌമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
3: 2026
1: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ May 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അഥാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ്കൊറോസ് ഹോർമൂസ് കടലെടുക്ക് കടന്നു. ജൂൺ 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209780896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുള്ളത് സൂര്യ ഇടവന. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം.
2: ഹലോ.
3: ഹലോ.
1: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആ ശോഭേച്ചി, പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വേണ്ടത്? ആ, പഴയ സിനിമയിലെ പാട്ടാണല്ലേ. ഓക്കെ, ഇത് ആർക്ക്
3: വേണ്ടിയിട്ടാണ്?
1: എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് വേഗം പാട്ടിലേക്ക് പോവാം അല്ലേ. എല്ലാരും പാട്ടിലേക്ക് കാത്തിരിക്കല്ലേ. ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട്?
1: നല്ല വിശേഷം തന്നെ.
0: നല്ല വിശേഷം. ഇന്നേത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നേ? അതാണോ? അനിയത്തിക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്?
1: എല്ലാ അനിയത്തിമാരും കേട്ടു.
0: ആയിക്കോട്ടെ, കേപ്പിച്ചെടുക്കാം, തീർച്ചയായിട്ടും കേപ്പിച്ചെടുക്കാം. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ അല്ലേ?
1: വേറെ
0: എന്തെങ്കിലും വിശേഷമുണ്ടോ?
1: വേറെ വിശേഷം, വേറെ വിശേഷമൊന്നും ഇല്ല.
0: ഇങ്ങനെ മഴ പെയ്യാൻ
1: കഴിക്കൊന്നും
0: മഴയൊന്നും
1: തോന്നിയില്ല. കിട്ടും മഴയെ കാട്ടിയും പിന്നെ ഇടിയല്ലേ?
0: അതാണ് പ്രശ്നം. ഇടിയും മിന്നലും
1: മഴ ചേർക്കുന്നു.
0: അതല്ലേ,
1: അതിനെ കാട്ടിയും വലിയ ഇടിയല്ലേ?
0: അതെ അതെ. ഓക്കെ,
1: ഭക്ഷണമൊക്കെ
0: പിന്നെ എല്ലാവർക്കും സുഖാണ്. കുറച്ച് പേര് പുറത്ത് പ്രോഗ്രാമായിട്ട് പുറത്തു പോയിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ. പുറത്ത് നമുക്ക് ഓരോ പ്രോഗ്രാം ഉണ്ടാവില്ല, നമുക്ക് റെക്കോർഡ് ചെയ്യാനും അങ്ങനെയുള്ള പരിപാടികളുണ്ട്. അതിനൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോകണം. അതൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട്. പിന്നെ വേറെന്താ നാട്ടിലെ വിശേഷം? വേറെ ഒന്നുമില്ലല്ലോ അല്ലേ?
2: ഹലോ,
0: നമസ്കാരം. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്,
2: മഴ
0: ഇവിടെ മഴ ഇല്ല, ചെറുതായിട്ടൊന്നും ഇല്ല, പെയ്തിട്ടില്ല. ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള മഴ കിട്ടിയിട്ടില്ല. അതെല്ലേ, എങ്ങനെ? എവിടെ? വീട്ടിലുണ്ടോ? ഒരുപാട് നമ്മളിവിടെ ഒരുപാട് ആളുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ എടുക്കാനുണ്ടാവോ? ഓക്കെ, അതുവഴി വരുമ്പോഴേ ഞാനും വിളിക്കാം. അതുവഴി വരുമ്പോ അപ്പൊ നമുക്ക് എടുത്തു വെച്ചാ കേട്ടോ. വണ്ടി എടുത്തിട്ടേ വരൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പൈനാപ്പിൾ അല്ലേ? മുമ്പ് വിളിച്ചപ്പോ
2: പറഞ്ഞിട്ടുണ്ടാവല്ലേ.
0: എങ്ങനെ? മറ്റെല്ലാവരും ഓരോ ഡ്യൂട്ടിയിലാണുള്ളത്. പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ട് പുറത്തു പോയിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും പറയാം, എല്ലാരോടും പറഞ്ഞേക്കാം. ഓ, പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടല്ലോ, നല്ലൊരു പാട്ട്
2: ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: അനിയത്തിമാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്, അപ്പൊ വെച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ.

0: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ജെ സി പഴശ്ശിയും ജെ എ സി സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547076082. ഓർക്കുക, ഈയൊരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
1: ഉരുവച്ചാൽ എഡ്യൂവിഷൻ.

0: അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7595-942-18 8547-92-20-20. റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സജിത്തും സുനിത്തുമാണ് പാറക്കാടിയിൽ നിന്നും വിളിച്ചത്. ഞങ്ങൾക്ക് കൈതച്ചക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുവഴി പോകുമ്പോൾ എന്തായാലും ഞങ്ങളത് വാങ്ങിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത കോളറിൽ ഇങ്ങനെ ഇതാ പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? സരോജിനി ചേച്ചി, ഇരിട്ടിയിൽ നിന്നും. കൊറേ നാളായി തോന്നുന്നില്ല വിളിച്ചിട്ട്? എന്തൊക്കെയുണ്ട്
1: വിശേഷം?
0: കാര്യമായിട്ടൊന്നുമില്ല അല്ലേ. എന്തോ ഒരു സങ്കടം പോലെ ഉണ്ട് സംസാരിക്കുമ്പോ.
1: സങ്കടം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് റേഡിയോ ഇങ്ങനെ കേൾക്കുന്നോണ്ട് നിങ്ങളെ ഒന്ന് വിളിച്ചിട്ട് സംസാരിക്കണോന്നുള്ള.
0: ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
1: കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ.
0: കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ആ പാട്ടാണല്ലേ? ഈ പാട്ടാണ് കേൾക്കേണ്ടത്. ഓക്കെ, ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണോ? പാടിക്കോളൂ, പാടിക്കോളൂ.

0: എന്തായാലും
1: പാടിത്തന്നല്ലോ, കുഴപ്പമില്ല. അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ്? സ്വന്തമാണ്. ഓക്കെ, അതോടൊപ്പം ഞങ്ങളുണ്ട് കേട്ടോ. ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട്, കൂടെ ഞങ്ങളുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. ഒരുപാട് ആൾക്കാർ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ ചേച്ചി? ഓക്കെ, വിളിച്ചില്ല, വളരെ സന്തോഷം കേട്ടോ. ഓക്കെ.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ശ്രീലയ. ശ്രീലയ പ്രമോദ്, എവിടുന്നാ വിളിക്കുന്നേ? ശരി, ചാവശ്ശേരിയാണ് വീട് അല്ലേ. അപ്പം ഇപ്പൊ വിളിക്കുന്നത് വട്ടിപ്പുറത്ത്. വട്ടിപ്പുറത്ത് ആരാണുള്ളേ? അമ്മേന്റെ വീടാണ്. ഓക്കേ, ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് വന്നതായിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്?
2: എന്റെ വീട്ടില് അമ്മ, അച്ഛൻ. അച്ഛൻ ഇപ്പം നാട്ടിലില്ല, അച്ഛൻ ഡൽഹിയിലാണ്.
1: ഡൽഹിയിലാണ്. ഓക്കെ, പിന്നെ ചേട്ടനാണോ ഉള്ളത്?
2: ആ,
1: ചേട്ടന്റെ പേരെന്താ?
2: ശ്രീഹരി.
1: ശ്രീഹരി എന്താ ചെയ്യുന്നേ?
2: പഠിക്കുവാണ്.
1: എവിടെ, കോളേജിലാണോ അല്ലെ സ്കൂളിലാണോ?
2: സ്കൂളിൽ.
1: അപ്പൊ മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ആറാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് മോള് വന്നിരിക്കുന്നേ? ആഹാ, സിനിമ കണ്ടായിരുന്നോ?
2: കണ്ടായിരുന്നു.
1: എങ്ങനെയുണ്ട്?
2: അടിപൊളിയാണ്.
1: ഓക്കെ, അപ്പൊ ആ പാട്ടിനടക്ക് ഒരുപാട് ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു
2: അല്ലേ?
1: ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേൾപ്പിക്കേണ്ടത്? എല്ലാവർക്കും
2: വേണ്ടിയിട്ടാണ്.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഒരുപാട് ആൾക്കാർ പാട്ടിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ പെട്ടെന്ന് തന്നെ പാട്ട് കേൾക്കാം അല്ലേ? ആ, കൊടുത്തോളൂ കൊടുത്തോളൂ. ഹലോ
3: ഹലോ,
1: മാമന്റെ മോളുടെ പേര് പറയൂ. അമ്മയ്യ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? യു കെ ജിയിലാണ്. ഏത് സ്കൂളാ? കുരിയോട്. അതെവിടെയാ വരുന്നേ? അതെവിടെയാ വരുന്നേ? അതിന്റെ അടുത്ത് തന്നെയാണല്ലേ. ആഹാ, ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് മോളൊരു പാട്ട് പാടിത്തരാവോ? ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോളൂ. പോരട്ടെ, പാടുന്നില്ലേ? ഹലോ, അതെന്താ മറന്നുപോയോ വരികള്? വരികൾ മറന്നുപോയോ? തത്തിത്തത്തി താളത്തിൽ തുള്ളും തത്തം.

0: ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ? മോളെ ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ? അമ്മയാണ്. അമ്മയുടെ പേരെന്താ? ചിന്ന. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ടും കൂടി അമ്മയോട് പഠിപ്പിച്ചു തരാൻ പറയണം കേട്ടോ. അടുത്ത തവണ വിളിക്കുമ്പോ മോള് പാടിത്തരുമല്ലോ അല്ലേ? നന്നായിട്ട് പാടിത്തരൂലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ശ്രീല ചേച്ചി പറഞ്ഞ പാട്ട് കൊടുക്കാം അല്ലേ? പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ചേച്ചി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വാഴ ടൂലെ ആ ഒരു പാട്ട് കേൾക്കാം. ഇപ്പൊ വിളിച്ചാൽ സന്തോഷം കേട്ടോ. ഇതാ പാട്ട് കേട്ടോളൂ.
1: ഡിവിഷനിൽ പഠിക്കുന്ന അജിനെ പിടിച്ച് അടിച്ച
2: ഓ അവൻ രണ്ടെണ്ണം ചോദിച്ചു രണ്ടെണ്ണം കൊടുത്തു. എന്ത്
1: അവൻ ആരാന്നറിയോ?
2: അവനാരായാലും നമുക്കെന്ത്?
1: നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ?
2: അവന്റെ ചേട്ടനാരാ? സിനിമ അറിഞ്ഞ
1: അതൊക്കെ പോട്ട്.

0: അവനെ അടിച്ചത്?
1: എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കും ഞാൻ അവനാ.
0: ആണോടാ?
2: ഇല്ലണ്ണ, സത്യമായിട്ട് എനിക്ക് അവളെ അറിയത്തൊന്നുമില്ല, അണ്ണനാണ് സത്യം.
0: നീയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിക്കും, ഇനി അവനെ തൊട്ടാ
1: തൊട്ടാ തൊട്ടാ. നീ എന്തിനാടാ
0: നോക്കിക്കടിയണ്ണോ? തൊട്ട് നോക്കടാ, അപ്പറിയാ
1: എന്നാ തൊടും.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ദന്തൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജ.
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ.

0: ശേഷം നിന്നിൽ
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
0: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ
1: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30
0: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? സുനിത. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ?
1: ഒരിക്കൽ വിളിച്ചിനി.
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ാണ് വന്നിരിക്കുന്നേ.
1: പിന്നെ വാഴാറ്റൂലെ പിന്നെ തൂകി ചുവന്ന കരങ്ങളോടെ നല്ല കുഞ്ഞുമോന് വേണ്ടിട്ടാണ്.
0: കുഞ്ഞുമോൻ വേണ്ടിട്ടാണ്? കുഞ്ഞുമോന്റെ വയസ്സ് എത്രയായി?
1: ഓന് 6 വയസ്സായി.
0: 6 വയസ്സായി. ഓക്കെ. എന്താ പേര്?
1: ആണല്ലേ.
0: മോന്റെ പേരെന്താ?
1: ധ്യാൻ കൃഷ്ണ.
0: ഓക്കെ.
1: അവന്റെ പിറന്നാളിനെ വിളിക്കണം, വിളിച്ചിട്ട്
0: കിട്ടിയിട്ടില്ല അല്ലേ? അയ്യോ,
1: അതിന് 23 പിറന്നാള്
0: അല്ല, അതിന് സന്ദേശഗാനങ്ങളിൽ സന്ദേശമായിട്ട് അയച്ചാ മതിയായിരുന്നല്ലോ. എന്തായാലും ബർത്ത്ഡേ എല്ലാം ആകുമ്പോ എന്തായാലും നമ്മളത് പെട്ടെന്ന് എടുക്കും, മാക്സിമം എടുക്കാൻ ശ്രമിക്കും. അപ്പൊ സന്ദേശമായിട്ട് അയച്ചാലും മതിയായിരുന്നു.
1: ഓക്കെ.
0: ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല
0: ഇല്ല. മോനെവിടെ? അവിടെ ഉണ്ടോ?
1: മോനെവിടെയില്ല, മോളടുത്തായില്ല. അങ്ങ് അവരങ്ങ് കുഴിക്കലാണേ.
0: ആ അത് ശരി. ആ നമ്മുടെ ഉരുവച്ചാല് അങ്ങോട്ട് പോകുന്ന അല്ലേ? പെരിഞ്ചേരി പോകുന്ന വഴിക്കല്ലേ? ഓക്കെ.
1: ഓ,
0: കൈനീസ് സ്കൂളിലാണ് പഠിക്കുന്നേ.
1: അതെ.
0: ഓക്കെ. അപ്പൊ ഇനിയിപ്പം സ്കൂളൊക്കെ അടച്ചാലേ അങ്ങോട്ട് വരുള്ളൂ അല്ലേ?
1: അത്രക്ക്
0: ഇഷ്ടായിന്ന് തോന്നുന്ന പാട്ടല്ലേ. ഓക്കെ. എന്തായാലും മോൻ കേക്കുന്നുണ്ടാവുന്ന് വിചാരിക്കുന്നു അല്ലേ പാട്ട്?
1: വിളിക്കൂ. അവര് ഫോണിൽ വെക്കലുണ്ട്.
0: അതെ, വെക്കാറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ നമുക്ക് നേരെ പാട്ട് കേൾപ്പിക്കാൻ തോന്നും അല്ലേ?
1: അതെ.
0: ഓക്കെ. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം ചേച്ചി. നമുക്ക് പാട്ട് കേൾക്കാം.
1: അതെ.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം.
4: ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്താണ്? ജ്വാല. ഒരു വ്യത്യസ്തമായ പേരാണല്ലോ കിയാര. അതെ അതെ, മനസ്സിലായി മനസ്സിലായി. ഹലോ ഹലോ, നമ്മുടെ കോളർ കട്ടായിപ്പോയെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും നല്ലൊരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് അടുത്ത കോളറിലേക്ക് പോവാം.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തയാൾ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഇത് ലക്ഷ്മണൻ വിളിയമ്പ്ര. ഞാൻ മിന്നാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
1: ഇല്ലപ്പ, പ്രത്യേകിച്ച് വിശേഷം എന്ന് പറയാനൊന്നുമില്ല. നല്ല വെയിലല്ലേ, മഴയൊന്നും പെയ്യുന്നില്ലല്ലോ.
0: അതെ അതെ അതെ. പിന്നെ എവിടെയാ, ഷോപ്പിലാണോ ഉള്ളത്?
1: ഇല്ല, ഇന്ന് വീട്ടിലല്ലേ, ഞാൻ രണ്ടു ദിവസം ലീവായിട്ട്.
0: അതല്ലേ,
1: പോയില്ല, ഇന്ന് വീട്ടിലല്ലേ. അപ്പൊ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച വിളിച്ചു നോക്കാന്ന് വെച്ചാൽ നേരത്തെ ട്രൈ ചെയ്യുന്നു, ഒരു ഒന്നേ കാലം തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ട്.
0: ഇപ്പൊ കിട്ടി അല്ലേ, സന്തോഷമായല്ലോ അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ തിരഞ്ഞെടുത്തിരിക്കുന്നത്?
1: പിന്നെ ഞാൻ പറഞ്ഞത് തേനും വയമ്പിലെ പിന്നെ ഒറ്റക്കമ്പി നാഥം.
0: ഒരു പാട്ടാണ് അതിലെല്ലാം, നല്ല പാട്ടുകളാണ് അല്ലേ,
1: എല്ലാം നല്ല ഒന്നൊന്ന് മെച്ചപ്പെട്ട ഗാനങ്ങളല്ലേ.
0: അതെ അതെ. അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
1: ഇത് സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും.
0: എല്ലാവർക്കും വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. ഈ പാട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളല്ല അല്ലേ. ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല, കാരണം മനോഹരമായിട്ടാണ് ദാസേട്ടൻ പാടി പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്.
1: അപ്പൊ
0: എന്തായാലും നമ്മുടെ ശ്രോതാക്കളോടൊപ്പം നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിക്കാം. വിളിച്ചത് വളരെ സന്തോഷം ലക്ഷ്മണേട്ടാ.
1: ഓക്കെ,
0: താങ്ക് യു.
1: ഓക്കെ.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തയാൾ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: പാണലാട്.
2: പാണലാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരിക്കൂർ പോകുന്ന വഴിക്കുള്ള പാണലാടാണോ?
3: ഇരിക്കൂർ പോകുന്ന
2: മനസ്സിലായി. അവിടെ ഒരു വായനശാലയൊക്കെ ഇല്ലേ, പാണലാട് വായനശാല സ്കൂള്.

0: തന്നെ വയനശാലിന്റെ തൊട്ടമേനോട്ട്.
1: ആ ഒരു കയറ്റം കയറി പോകുന്ന ഒരു റോഡല്ലേ? അല്ലേ,
0: ആ തന്നെ കയറ്റം കയറുന്ന റോഡ് വക്കിലുള്ള വീടാണ്.
1: ഓ അത് ശരി.
0: ഇതിനെ പോന്നിട്ടുണ്ടെങ്കിൽ ഒരു കടലാസ് പുഷ്പ ചെടി, ഒരുപാട് ചെടിയുള്ളേ
1: ഒരുപാട് ചെടികളാക്കിയ വീടാണോ?
0: കൊറേ ചെടിയില്ല, കടലാസ് ചെടി ഇങ്ങനെ ഗേറ്റിന്റെ ഒരു കൂട്ടിങ്ങനെ.
1: ഓക്കെ ഓക്കെ, അത് വഴി പോയിട്ടുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാരണം ആ ഒരു പൂക്കള് നല്ല ഭംഗിയുള്ള പൂവല്ലേ. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉള്ളത്?
0: വീട്ടില് ഞാനും മോനും രണ്ട് പെൺകുട്ടിയുണ്ട്, അവരെ കല്യാണം കഴിച്ചോണ്ട് പോയി.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
0: അവരെ ധനിഷ, മൂത്ത രണ്ടാമത്തെ മോള് ലിനിഷ, മോയെ ലിനീഷ്.
1: ലിനീഷ്, ലിനീഷ് എന്ന് പറയുമ്പോ എനിക്ക് നല്ല പരിചയമുള്ള ഒരു പേരാണല്ലോ. എന്താ ചെയ്യുന്നേ?
0: മോയെ ഇങ്ങനെ ചെറിയൊരു വണ്ടി, ഈ ഗുഡ്സ് വണ്ടി എടുത്തിട്ട് സാധനം
1: വിളിക്കുന്നതാണ്. സ്വന്തമായിട്ടാണോ വണ്ടി? അങ്ങനെ. ആ ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ഏത് പാട്ടാ തിരഞ്ഞെടുത്തിരിക്കുന്നേ?
0: തിരഞ്ഞെടുത്തിട്ട് ആയക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന വേത്തിൽ.
1: അതൊന്ന് നന്നായിട്ടൊന്ന് പാടിത്തന്നെ ഒന്നും കൂടി.
0: നന്നായിട്ട് പാടാനോ? ആയ

0: പോലെ എന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുട്ടേ.
1: അടിപൊളി, നന്നായിട്ട് പാടിയില്ലേ.
0: പിന്നെ മക്കൾക്കും കുട്ടികളും ആയില്ലേ?
1: ആണല്ലേ, കുഞ്ഞുമക്കൾ എത്ര ഉണ്ട് അപ്പോ വീട്ടില്?
0: കുഞ്ഞുമക്കളെ അവര് വേറെ വേറെ വീട്ടിലാണ്.
1: ഓക്കെ, എന്നാലും വരുമല്ലോ, വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ
0: വരും.
1: അപ്പൊ അവരൊക്കെ വരുമ്പോ ഒരു സന്തോഷാണ് അല്ലേ? ബഹളവും അല്ലേ? സമയം പോന്ന അറിയില്ല അല്ലേ? ഓക്കെ, അപ്പൊ വെക്കേഷൻ ഉണ്ടായിട്ടില്ലേ? എല്ലാരും ഉണ്ടായിട്ടില്ലേ? വീട്ടിൽ വന്നില്ലേ? ഓക്കെ, എന്തോ പറയാൻ വന്നല്ലോ.
0: പിന്നെ അവരെ മക്കളെ പേര്, മൂത്ത മോളെ പേര്, കുട്ടിയുടെ പേര് സഞ്ജയ്, സൂര്യതേജ്, സിദ്ധാർത്ഥ്. രണ്ടാമത്തെ മോളെ കുട്ടിയുടെ പേര് പിന്നെ ജ്ഞാൻകൃഷ്ണ, മേധാലക്ഷ്മി.
1: ഓക്കെ, എല്ലാരും പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ?
0: മോളെ കുട്ടിയുടെ പേര് പിന്നെ നവർത്തി.
1: അവിടെ പണലാട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരും ഉണ്ടോ?
0: പണലാട് പിന്നെ അന്റെ കുട്ടി, ഇപ്പൊ മോളെ കുട്ടി പണലാട് പഠിക്കുന്നത്. അവരിപ്പോ പട്ടാന്റെ ഒരു സ്കൂളിലേക്ക് പോയി. പിന്നെ സിദ്ധാർത്ഥ് ഉണ്ട്,
1: UKG. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഇനി അടുത്തൊരു വെക്കേഷൻ ഒക്കെ വരുമ്പോഴാണ് ബാക്കി എല്ലാവരും ഒന്ന് കാണാൻ പറ്റുക അല്ലേ? എല്ലാരും സ്കൂൾ തുറക്കുന്ന തിരക്കിലാണ്. പർച്ചേസ് ചെയ്യണം, ബാഗ് വാങ്ങണം, സ്കൂൾ ബാഗ് അല്ലേ, കുട വാങ്ങണം, വാട്ടർ ബോട്ടിൽ, ടിപ്പ്, ഇതൊക്കെ വാങ്ങേണ്ട തിരക്കിലാണ്.
0: എനിക്ക് ഈ പാട്ടിനെ എന്ത് വിളിച്ചു കിട്ടണം വിചാരിച്ചിട്ട് ഞാൻ ആലക്കത്തെ വീട്ടില് റേഡിയോ എടുത്ത് കൊണ്ടുപോയി കുത്തിയിട്ട് അതിന്റെ നമ്പർ, എനിക്ക് പെട്ടെന്ന് നമ്പർ എടുക്കാൻ തിരിയുന്നില്ലേ, കിട്ടുന്നില്ല.
1: ശരി, എന്നിട്ട്
0: സ്ഥിരായിട്ട്
1: കേൾക്കാറുണ്ടോ?
0: സ്ഥിരായിട്ട്
1: കേൾക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെ പരിപാടികളാണ് ഇഷ്ടം നമ്മുടെ റേഡിയോയിലെ? ഏതൊക്കെ പരിപാടികളാണ് ഇഷ്ടം നമ്മുടെ റേഡിയോയിലൂടെ വരുന്ന പരിപാടികൾ ഏതൊക്കെയാണ്?
0: റേഡിയോയിലെ പരിപാടി എല്ലാം ഇഷ്ടമല്ലേ?
1: എല്ലാം ഇഷ്ടമാണ്,
0: എല്ലാം ഇഷ്ടമാണ്, ഒന്നും മോശം പറയാനില്ല.
1: ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഒരുപാട് പരിപാടികൾ ഇനി വരാനുണ്ട്. ഇപ്പം കൊട്ടിയൂരുത്സവത്തിന്റെ പരിപാടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കൊട്ടിയൂർ പോകാറില്ലേ?
0: കൊട്ടിയൂർ പോണോ? ഒന്നാദ്യം പോകുന്നുണ്ട്.
1: പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്നിച്ചാണോ പോന്നേ?
0: അല്ല, അയൽവാസികള്, നമ്മളെ തൊഴിലുറപ്പിലുള്ളവരെ.
1: ആ, ഒരുപാട് പേരുണ്ടോ നിങ്ങളെ കൂടെ?
0: നമ്മളെ 39-40 ആളോളം ഉണ്ട്, 43 ആളുണ്ട്.
1: ആണല്ലേ? ഓക്കെ, അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കൂടി കേൾപ്പിച്ചാലോ?
0: ആയിക്കോട്ടെ
1: അല്ലേ, എല്ലാ അമ്മമാർക്കും.
0: എനിക്ക് വിഷമം തീർന്നു വിളിച്ചു കിട്ടിയതുകൊണ്ട്.
1: സന്തോഷായി. ഓക്കെ,
0: ഞാൻ കൊറേ കാലമായിട്ട് ശ്രമിക്കുന്നതായത്.
1: അതെ അല്ലേ, കിട്ടിയല്ലോ അല്ലേ. അപ്പൊ ഇടയ്ക്കൊക്കെ വിളിക്കുക, ഇതുപോലെ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ ആവശ്യപ്പെടുക. അപ്പൊ എല്ലാവരും വീട്ടിലെല്ലാവരോടും തിരക്കിയതായിട്ട് പറയാം കേട്ടോ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഇഷ്ടഗാനങ്ങളിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ആശംസകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെ ഉണ്ടായിരുന്നത് സൂര്യ ഇടവന.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: അതായത് നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20-56-30, 7592-94-28-17, 8547-92-20-20.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം.

0: പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ എസ് ചിത്ര.
1: കാക്കാത്തിക്കിളേ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
4: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
5: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
4: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇപ്പോൾ സംസാരിക്കുന്നു കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായർ.
3: വൈശാഖ നാളിലാണ് ഇത് തുടങ്ങുന്നത്, ഉത്സവം തുടങ്ങുന്നത് വൈശാഖ നാളിലാണ്. അതായത് അന്നാണ് ഭണ്ണാരെഴുന്നള്ളത്ത് വിശാഖ നാളിൽ, അതാണ് വൈശാഖ മൂഹൂർത്തം എന്ന് പറയുന്നത്. ഇത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ്. ദക്ഷയാഗം എന്ന് പറയുമ്പോൾ ദക്ഷൻ ഒരുപാട് യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്, അതെല്ലാം അശ്വമേധ യാഗമാണ്. ഇവിടെ നടത്തിയത് അശ്വമേധ യാഗമല്ല, ത്രിമൂർത്തികളെ പ്രസാദിപ്പിക്കുന്നതിനുള്ള യാഗമാണ്. ഇവിടുത്തെ യാഗത്തിന് മുന്നൊരുക്കങ്ങൾ ചെയ്തതും യാഗ സംബന്ധിച്ച എല്ലാ നടപടിക്രമങ്ങളും ചെയ്തത് ബൃഹുമുനി എന്ന് പറഞ്ഞ ഒരാളാണ്. ബൃഹു സംവിധാനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അപ്പോൾ ബൃഹുമുനിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ യാഗം ആരംഭിക്കുന്നത്. ഈ യാഗം ശിവനെ ഒഴിവാക്കിയിട്ടുള്ള യാഗമായിരുന്നു. ശിവൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ അഭിവാജ്യ ഘടകമാണ്. പ്രകൃതിയെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കോ എനക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതിയെ ഒഴിവാക്കിയിട്ടുള്ള യാഗമായിരുന്നു ഇത്. അതാണ് ഈ യാഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായത്. ദക്ഷൻ എന്ന് പറയുന്നയാൾ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്, ബ്രഹ്മസഭയുടെ അധ്യക്ഷനാണ്. നിരവധി യാഗങ്ങൾ നടത്തിയ മാത്രമല്ല നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ആളാണ് ദക്ഷൻ. അദ്ദേഹത്താണ് ഈ യാഗം നടത്തിയത്. അതുകൊണ്ടാണ് ഈ ലോകപ്രസിദ്ധ കൊട്ടിയൂർ നല്ല സ്ഥലത്തിൻ്റെ പേര്. യാഗത്തിന് വേറെ പേരാണ് വിളിച്ചിരുന്നത്. പിന്നീടാണ് അത് കൊട്ടിയൂർ നെല്ലാനും കൂടിയുള്ള ആൾക്കാർ കുടിയേറ്റ കാലങ്ങളിലും അതിൻ്റെ ശേഷത്തിന് മുമ്പിലും ഒക്കെ തൃച്ചിറമെന്നതിൻ്റെ പേര്, തൃച്ചിറമെന്ന്. ഈ തൃച്ചിറമെന്ന് എന്ന യാഗസ്ഥലത്തിൻ്റെ പേരിടണം. ആ യാഗസ്ഥലത്ത് ആദ്യം പേരിട്ട് തൃച്ചിറമെന്ന് എന്നുള്ള പേരാണ്. ആ സ്ഥലത്താണെന്ന് വെച്ചാൽ യാഗം നടക്കുന്നത്. യാഗത്തിന് സ്ഥലത്ത് നടന്ന പ്രത്യേകതകളുണ്ട്. ഈ യാഗസ്ഥലം മൂന്ന് ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടതും ആ യാഗസമയത്തിൻ്റെ 100 വർഷത്തിനുള്ളിൽ മനുഷ്യ ശരീരങ്ങൾ സംസ്കരിച്ചിട്ടില്ലാത്ത സ്ഥലവും പ്രകൃതി സമ്പത്താൽ സമ്പൂർണമായതും ആയ സ്ഥലമായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളിൽ പ്രകൃതിയെ പറ്റിയ, അതായത് ജൈവസമ്പത്താൽ സമ്പൂർണമായ സ്ഥലം എന്ന് പറയുമ്പോൾ ആ ജൈവസമ്പത്ത് എന്ന് പറയുന്നത് അന്നത്തെ പോലെ മിഷൻ വെച്ച് പരിശോധിച്ച് മണ്ണ് പരിശോധിച്ച് കണ്ടുപിടിക്കുന്നതല്ല. ആ സ്ഥലത്ത് കുറ്റികൾ കല്ലുകൾ ഇന്നിപ്പോൾ മറച്ചിട്ട് നോക്കുമ്പോൾ അതിനകത്ത് തേള് പഴുതാര ഈ തുള്ളിക്കടിക്കുന്നൊരു പാമ്പുണ്ട് ചെറിയ നീളം കുറഞ്ഞ്, അത്രയുള്ള കാര്യങ്ങളുള്ള സ്ഥലമാണ് ജൈവസമ്പത്താൽ സമ്പൂർണമായ സ്ഥലം. അങ്ങനത്തെ ആ സ്ഥലത്താണ് ഈ യാഗം നടക്കുന്നത്. അപ്പോൾ യാഗം പര്യവസാനിക്കുന്നില്ല, യാഗത്തിൻ്റെ മധ്യേ വെച്ച് യാഗം മുടങ്ങുകയാണ്. ബൃഹുമുനിയുടെ തല വെട്ടിക്കളഞ്ഞ് താടി പറിച്ചെടുത്തതിന് ശേഷം തല വെട്ടിക്കളയാണ് ഈ ദേവം വീരഭദ്രൻ. ശിവൻ്റെ ജടയിൽ നിന്നും പുറപ്പെട്ട വീരഭദ്രൻ ഈ ബൃഹുമുനിയുടെ താടി പറിച്ചെടുത്തതിന് ശേഷം തല വെട്ടി ഹോമത്തിലേക്ക്, അങ്ങനെയാണ് ആ യാഗം മുടങ്ങി. ദക്ഷൻ്റെ തലയറുത്തതിന് ശേഷം ദക്ഷൻ്റെ ശരീരം ഇങ്ങനെ ഈ യാഗസ്ഥലത്തിന് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു എന്നാണ്. തലയറ്റ ബോഡി അതിനെ പ്രതിനിധീകരിച്ചാണ് നമ്മളിവിടെ ഈ ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് വെക്കുന്നത്. അപ്പോൾ ഈ ദക്ഷനിങ്ങനെ യാഗസ്ഥലത്തിന് ചുറ്റിയപ്പോൾ ശിവന് സന്തോഷമുണ്ടായി എന്നാണ്. ആ അതാണ് ശയനപ്രദക്ഷിണം എന്ന് പറയുന്നത്. ഓരോ ഇതിനും ഓരോ ഇതുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളതാണ്. അത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ യാഗസമയത്ത് അനവധി ദേവന്മാരും മറ്റും സന്ദർശിച്ചിരുന്നു വന്നിരുന്നു എന്നാണ്. അവരെ മുഴുവനും കലശാട്ടായ ദിവസം അങ്ങോട്ട് തന്നെ അയക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം മോൾ അങ്ങ് പാമ്പ്രമാൻ തോട് വരെ അതിൻ്റെ അവരെ തിരിച്ചയക്കുവാണ്. അങ്ങനൊരു ഒരു പരിപാടിയുണ്ട്. ഇതൊക്കെ ദക്ഷയാഗത്തിൻ്റെ ഭാഗമാണ്. ദക്ഷയാഗം എന്ന് പറയുന്നത് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയത് കാരണം അതുപോലെ തന്നെയാണ് ഈ വർഷത്തെ ഉത്സവം തുടങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മുടങ്ങിപ്പോയ അതിനെ പൂർത്തീകരിച്ചുകൊണ്ടാണ്. ആദ്യത്തെ ദിവസം, അതായത് വൈശാഖ ദിവസം 29-ാം തീയതി തിരുവാഭരണവും ഭണ്ണാരവും അക്കരെ കടന്നു കഴിഞ്ഞ് അത് ഒരു പുലച്ചെ 3 മണിയാവും അക്കരെ കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അടിയന്തര യോഗമുണ്ട്. ആ അടിയന്തര യോഗമാണ് കൽപ്പിക്കുന്നത്. ഉത്സവം തുടങ്ങട്ടെ എന്ന് കൽപ്പിച്ചാൽ അന്നേരം ഉത്സവം തുടങ്ങി. അതാണ് ഉത്സവം തുടങ്ങുന്ന അന്നേരമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്ത് മുടങ്ങി ആ നിവേദ്യങ്ങളെല്ലാം 3 ചെമ്പ് നിവേദ്യം അന്നേരം തന്നെ പെട്ടെന്ന് ഫലരുന്നവരെ നിവേദ്യമാണ്, അത് അന്നേരം തന്നെ ചെയ്യും. അങ്ങനെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. നീരനിളത്ത് എന്ന് പറഞ്ഞാൽ ഈ അക്കരക്കുട്ടൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 2 ഭാഗം കൊട്ടേരിക്കാവും 2 ഭാഗം അയിലാർക്കാവുമാണ്. ഈ 2 കാവിൻ്റെയും മധ്യത്തിലാണ് ഈ കൊട്ടൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ 2 കാവുകളിലാണ് ഈ ഉത്സവം തുടങ്ങുന്നതിനുള്ള എല്ലാ പരിപാടിയും ഒരു കാവിൽ നടക്കുന്നുണ്ട്.

രണ്ട് ഗൂഢപൂജ അയിലാർക്കാവിൽ നടക്കും. അയിലാർക്കാവിൽ നടക്കുന്ന പൂജ ഈ ശിവഭൂതങ്ങളെയും ശിവനെയും പാർവതിയെയും അതുപോലെ തന്നെ ഇവരൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള പൂജയാണ് അയിലാർക്കാവ്. ഈ കൊട്ടേരിക്കാവിൽ നിന്നാണ് മുത്തപ്പൻ വരവ് ഒക്കെ നടക്കുന്നത്, കൊട്ടേരിക്കാവിൽ നിന്നാണ്. അപ്പം അങ്ങനെ രണ്ട് കാവിനും വലിയ പ്രാധാന്യമുണ്ട്. ഈ രണ്ട് കാവിൻ്റെയും മധ്യത്തിലാണ് കൊട്ടൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പൂജകൾ കഴിഞ്ഞിട്ട്, അതായത് 3 മാസത്തെ ടച്ച് ചെയ്തിട്ടാണ് ഈ പൂജ ഉത്സവം തുടങ്ങുന്നത്. ഉത്സവം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പൂജ നടക്കുന്നത് മണത്തണ പുടിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. പുടിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിനെ കാണുക എന്നൊരു ചടങ്ങാണ്. അതായത് ഈ വനദേവതമാരെയും ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വനവാസികളുടെ ഒരു പൂജയാണ് ആ പൂജ. അത് തികച്ചും ശാക്തേയമാണ്. മദ്യം മുതലായ സാധനങ്ങൾ വെച്ചാൽ ഇറച്ചി വെക്കാറില്ല, ഇപ്പം ഇറച്ചി പോകാൻ തേങ്ങാപ്പുളൊക്കെ വെക്കുക. അപ്പോൾ അത് വെച്ചാണ് പൂജ, കുടിക്കളത്തിൽ വെച്ച്. ആ പൂജ കഴിഞ്ഞ് ശേഷം തൊട്ടടുത്ത ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ദിവസം പ്രക്കൂഴം എന്ന് പറഞ്ഞ ചടങ്ങ് ഈ കാവിൽ വെച്ച് നടക്കുന്നത് വളരെ അബദ്ധമുണ്ട്. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാൽ നീരണം നടത്ത്. ഈ വനദേവതമാരെയും ഈ ഇങ്ങനെയുള്ള ദേവതമാരെയൊക്കെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ശിവനെ തൃപ്തിപ്പെടുത്താനും ശിവൻ്റെ ഭൂതഗണങ്ങൾക്ക് വേണ്ടിയിട്ടും ഉള്ള പൂജയാണ്, ഗൂഢപൂജയാണ്. ഈ പൂജകൾ കഴിഞ്ഞതിന് ശേഷമാണ് നീരണം നിർത്തായ ദിവസം അക്കരെ ആധികാരികമായി കടന്ന് കടക്കുകയും അവിടെ ആ വിഗ്രഹത്തെ, അതായത് ഈ സ്വയംഭുവിൻ്റെ മുകളിൽ, സ്വയംഭൂ കൂടിയിരിക്കുന്ന അഷ്ടബന്ധത്തിൻ്റെ മുകളിൽ ഒരു കുളിർന്ന വെള്ളം, ഈ പൂവലയിലുള്ള ഒരു കുളിർന്ന വെള്ളം, അത് അവിടുത്തെ പടിഞ്ഞിട്ട രാമേന്ദ്രൻ നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹം അമ്മയുടെ പൂജയാണ്. അദ്ദേഹം ഒരു കുളിർന്ന വെള്ളം അതിനകത്തൊഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് അഷ്ടബന്ധെടുത്ത് അവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക്, അടിയന്തരക്കാർക്കൊക്കെ കുറച്ചൊക്കെ കൊടുക്കും. എല്ലാവർക്കും കിട്ടില്ല, കുറച്ചാൾക്ക് കിട്ടും. അത് വളരെ കുറച്ച് കൊടുക്കും. അത് താൽക്കാലികമായി നാമമാത്രമായി നീക്കുള്ളൂ. പിന്നെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യമൃതായ ദിവസം, നെയ്യമൃത സദ്യ എന്ന് പറഞ്ഞൊന്നാണ്, നെയ്യമൃത സദ്യ എന്ന് പറയും. ആ നെയ്യമൃത സദ്യ ഉച്ചക്കാണ്. ആ നെയ്യമൃത സദ്യ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ഈ വാളുവരവ്. വാളുവരവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുത്തെ ബലി വിഗ്രഹങ്ങളും അങ്ങനെ വന്ന വാളും എല്ലാം കൂടി അക്കരയ്ക്ക് പോവും. അക്കരെ പോയി ഒരടിയന്തര യോഗം എന്ന് പോകുന്നു. ഈ വിഗ്രഹം എല്ലാം ഉണ്ടാവും. അപ്പോൾ അടിയന്തര യോഗം എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഈ ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്ന അഷ്ടബന്ധങ്ങളെല്ലാം നീക്കും. അഷ്ടബന്ധങ്ങളെല്ലാം നീക്കി ആണ് പിന്നെ രാത്രി നെയ്യാടുന്നത്. അന്നേരം നെയ്യാടുക.

0: ആ നെയ്യാട്ടം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വണ്ണാരം നിറത്തായി. വണ്ണാരം നിറത്തിന് വാളും ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ തന്നെയുള്ള വാളുകളും ആനയും ഗോപുരത്തു നിന്ന് പുറപ്പെടുന്ന വെൽത്തപാത്രങ്ങൾ, തിരുവാഭരണങ്ങൾ, ആന, പിന്നെ ബാധ്യതാഘോഷങ്ങൾ ഒക്കെ ഇങ്ങോട്ട് വരും. ഇത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ആണ് പിന്നെ അങ്ങ് അക്കരെ കിടക്കുക. ഒരു 3 മണിയാവും അക്കരെ എത്തുമ്പോൾ, 3 മണിക്ക് എത്തും. അക്കരെ വണ്ണ എത്തിക്കഴിഞ്ഞ് വണ്ണാരം അവിടെ വെച്ച് ഒരു അടിയന്തരവും കൂടി ഉത്സവം തുടങ്ങട്ടെ എന്ന് കൽപ്പിക്കും. അന്നേരമാണ് ഉത്സവം തുടങ്ങുന്നത്. അന്നേരം ഉത്സവം തുടങ്ങുന്നു, അക്കരെ കടന്നാൽ, ആളുകൾക്ക് കടന്നാൽ മാത്രമേ ഇവിടെ ഉത്സവത്തിനെല്ലാം കിട്ടൂ. ചന്ദനെല്ലാം അരച്ചിട്ടാവണമല്ലോ. അന്ന് എല്ലാ പ്രാവശ്യം എല്ലാവർക്കും പ്രശ്നമുണ്ട്. അത് പിന്നെ നെയ്യാട്ടം കാണാൻ കുറേ ആൾ വരും. അതുകൂടാതെ ആണുങ്ങൾ 4 ആരാധനയുണ്ട്. 4 ആരാധന, അത് 4 ആരാധനയുണ്ട്. 4 ചതുശകം, 4 പായസം. ഈ ആരാധന ചിലപ്പോൾ 5 ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചില നക്ഷത്രത്തിൻ്റെ ഏറ്റിറക്കം സംബന്ധിച്ചിട്ട് സാധാരണ 4 ആണെങ്കിലും 5 വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ചില പ്രാവശ്യം 5 ഉണ്ടാവും, 4 ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾക്ക് 4 ആൾക്കും ഞങ്ങൾക്ക് 4 പേരില്ലാതെ നിന്ന് നടക്കുക. ആ ചിലപ്പോൾ 5 ഉണ്ടാവും. എങ്ങനെയാണ് അതിൻ്റെ ഇത്? പല അവകാശികളാണ്. ഈ ആരാധനയ്ക്കുള്ള ഒന്ന് കോട്ടയത്തമ്പുരാൻ്റെ പ്രതിനിധിയുണ്ട്, അവർക്കൊരു അവകാശമുണ്ട്. അത് ഈ ആരാധനയ്ക്ക് ഉള്ള കളപത്തിൻ്റെ പകുതി അവർക്ക് കിട്ടുന്ന ആരാധന. ഓരോ ആരാധനയ്ക്കും അങ്ങനെയാണ്, ഓരോരുത്തർക്കും അവകാശമാണ്. അപ്പോൾ ഓരോരുത്തർക്ക് പകുതി, എല്ലാം കിട്ടില്ല, 2 ആൾ അവകാശി, 3 അവകാശി ഒക്കെ ഉണ്ട്. അത് കുറച്ചേ ഉണ്ടാവും സംഗതി. അപ്പോൾ അത് ആരാധന അങ്ങനെ, അതാണ് ആരാധന. ചതുസകം എന്ന് പറയുന്നത് 4 പായസമാണ്. 2 എണ്ണം കൊട്ടൂർ ദേവസ്വം ഇപ്പം നടത്തുന്നത്. 1 കൊമ്മലേരി കോറോത്ത്, 1 ചാത്തോത്ത് കരിമ്പനക്കൽ ചാത്തോത്ത്. അങ്ങനെ 4 പായസമാണ് ഉള്ളത്. അത് വലിയ വട്ടം പായസമാണ്. 2, 4 പായസത്തിലും 3 പായസവും ഓരോരുത്തരായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോഴും 1 പായസവും ആൾക്കാർ നടത്തുന്നില്ല. 2 ദിവസം തന്നെ നടത്തുന്നത്, കൊട്ടൂർ ദിവസം തന്നെ നടത്തുന്നത്. 25,000 രൂപയാണ് ഒരു പായസത്തിൻ്റെ ചാർജ്. 4 ചതുശകം, 4 ഇളനീര്, വെപ്പ് ഇളനീരാട്ടം അതൊക്കെ ഉണ്ട്.
1: കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായർ സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം വൈശാഖോത്സവ വിശേഷങ്ങളിൽ.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി JCI പഴശ്ശിയും JAC സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547076082. ഓർക്കുക, ഈ ഒരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, പയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10 സ്മൃതിഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് പത്മിനി ടീച്ചർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ രമേശൻ മാസ്റ്റർ കുടിക്കുമെട്ട രചിച്ച് കുഞ്ഞികൃഷ്ണൻ പരിയാരം ആലപിച്ച പഴശ്ശിക്കു വന്ദനം എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ.

0: 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 ഗാനതരംഗം, അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിലെ മുഴുവൻ ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് മട്ടന്നൂർ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം, 9:15 താരസ്വരം, 10:00 വളയം. ഇതിൽ കൂടാളിയിലെ രമേഷിൻ്റെയും പുലിയങ്ങോട്ടെ വിജേഷിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി, 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം, തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8:00 ടീ ടൈം ടോക്ക്, 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 9:00 ചാരുകസേര, രാത്രി 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
6: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി,

0: ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരന്റി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
1: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൌനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A. കൌശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം June 1. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ K. മുരളീധരൻ, CP ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി N. ശംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി N. ശംസുദ്ദീൻ പുറത്തിറക്കി.
1: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രില്ലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ്, സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134 പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. പഴശ്ശിയിലെ കർഷകനായ രഞ്ജിത്തിന്റെ കൃഷിവിശേഷങ്ങളായിരുന്നു ഇന്നലെ ഹരിത സമൃദ്ധിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ അതിന്റെ തുടർഭാഗം കേൾക്കാം.
1: പച്ചക്കറി, കയ്പ, കാരാപ്പിരി, പയറ്, ചീര എല്ലാം ചെയ്തിരുന്നു. നമ്മുടെ ഇപ്പോൾ നാടൻ വിത്ത് കുറവാണ്, ഹൈബ്രിഡ് വിത്താണ്. പിന്നെ മാലൂർ കൃഷി അവിടെയുണ്ട്, അഗ്രികൾച്ചറിൻ്റെ സംഘത്തിൻ്റെ ഒക്കെ അവിടെയുണ്ട്. പിന്നെ തലശ്ശേരി പോയാലും തലശ്ശേരി കുറച്ച് കൂടുതൽ ഗുണമില്ല വിത്താന്ന് പറഞ്ഞു, അവിടെ പോയിട്ടല്ലേ നമ്മൾ വാങ്ങാം. അപ്പം മട്ടന്നൂരും ഉണ്ട്. ചീര ഇല്ല, ഒരു 10 സെന്റ് സ്ഥലത്തോളം ചീര കുഴപ്പം. ചീര ഏറ്റവും കൂടുതൽ ആദായകരമായ വിളവ് പെട്ടെന്ന് കിട്ടുന്നത്, 20 ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ ഇത് കിട്ടും ഒരു വക കർഷകനാണ്. പക്ഷേ ചീരക്ക് ചില പുള്ളിക്കുത്തി രോഗം വരുമ്പോൾ അന്ന് ചില സമയത്തൊക്കെ വന്നാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പയറും അങ്ങനെ 10 സെന്റ് സ്ഥലത്തേ ഇല്ല. പയറും ഹൈബ്രിഡ് ആവുന്നത് വിളവുണ്ടാകും, കൂടും നാടനെ പോലെയല്ല. ഇപ്പോൾ ഉണ്ടാകും വിളവും കിട്ടും. വിപണനത്തിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നാടൻ പച്ചക്കറി എന്നില്ല നിലക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പാട്ടിൻ്റെ വീടിയുണ്ട്, അവിടെ കൊടുക്കും. അല്ലെങ്കിൽ വീട് വെച്ചാൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന വീടിയുണ്ട്. അവർ അതിന് ബുദ്ധിമുട്ട് ഇതുവരെ വന്നില്ല, വിപണനത്തിന് ബുദ്ധിമുട്ട് വന്നിച്ചില്ല. അവരെത്രയാലും പാടശേഖര സമിതി അവിടെ ഇല്ല, പാടശേഖര സമിതിയിലൊന്നും മെമ്പറല്ല. ചുവനെന്തെങ്കിലും ഇതെല്ലാം വളവും അതെല്ലാം കിട്ടുമല്ലോ, കുമ്മായോ അതിലെല്ലാം കിട്ടും നമുക്ക്. പോയിട്ട് അവർ പറയും, ചിലപ്പോൾ കുറച്ച് വൈകിപ്പോയെങ്കിൽ കൊയ്ത ആട് അത് എത്തിയില്ല വിത്ത്. അപ്പോൾ ഇപ്പോൾ ആയെങ്കിൽ നമുക്കത് സൗദ്യത്തിന് വിത്ത് എത്തിയില്ല, ചിലപ്പോൾ കുറച്ച് വൈകും. അങ്ങനത്തെ വേറെ വിത്ത് അപ്പോൾ നമുക്ക് ഈ ടില്ലർ അടിക്കുന്നതിന് മുമ്പേ ഇട്ടിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല, പിന്നെ പൊടിക്കൂല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇട്ട വണ്ടി കൊണ്ട് അടിച്ചാൽ അത് പൊടിച്ചോളും. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളരിയും കുമ്പളം അങ്ങനത്തെ ആക്കും. ടില്ലർ പിന്നെ നമ്മുടെ സമിതിക്കില്ല ഇപ്പം വണ്ടി, പിന്നെ കിട്ടും. പക്ഷേ ഓടിക്കണ്ട അതിൻ്റെ ആൾക്കാരൊന്നും ഇല്ലാതുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടില്ല. നമ്മൾ പുറത്ത് പെരിഞ്ചേരിയിലെ തായപ്പാച്ച സമിതിൻ്റെ അവരെ വണ്ടി, അവർ വിളിച്ചാൽ വരും, അവർ വന്നിട്ടുണ്ട്. ഇപ്പം 3 പശുക്കളിൽ 2 കറവിലും 1 പ്രസവിക്കാനായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് പറയാ, ഒന്നാമത് അതിനോട് താല്പര്യമാണ് കൂടുതൽ ഇതിലേക്ക് ഇതാകാൻ കാരണം. താല്പര്യം ഇല്ലാണ്ടായൊരു ബുദ്ധിമുട്ടായി മറ്റേ. പിന്നെ മറ്റേ രോഗം വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാനസിക പ്രശ്നമാണ്. ചികിത്സക്ക് നമ്മൾ മറ്റൊരു ആശുപത്രി ഡോക്ടർ വന്നിട്ട് ചെയ്തുതരും. ചില രോഗങ്ങൾക്ക് വലിയ ഇപ്പോൾ ചർമ്മമുഴ അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ, അതാകുമ്പോൾ അന്ന് ചെറിയ വിഷമം. നമ്മളെ ഇപ്പോൾ അതിനെ തന്നെ ശ്രദ്ധിച്ച് എപ്പോൾ നോക്കണം. ഒരു പശുവിന് ഇപ്പോൾ 10-12 ലിറ്റർ കിട്ടും. ഒന്ന് ഏകദേശം കറവ കഴിയാറായാണ് ഒന്ന് പ്രസവിക്കാനായി. പാല് രാവിലെ സൊസൈറ്റി കളം, രാവിലെ 4 ആകുമ്പോൾ എണീച്ചാൽ 5 ആകുമ്പോൾ സൊസൈറ്റിക്കാരൻ വരും, ആ വീട്ടിൻ്റെ അടുത്തോളം വരും. അവിടുന്ന് വീട്ടിന് ഇറ്റ തന്നെ ഉണ്ടാകും, അവിടുന്ന് കൊടുക്കുകയോ ഒരു ചേച്ചി. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇപ്പം മുമ്പെയൊക്കെ പാല് കൂടുതലുണ്ടായാൽ അത് കുറേ വർഷം മുമ്പാണ്. ഇപ്പം നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും കൊടുക്കും. ഇപ്പം കാലിത്തീറ്റ സബ്സിഡി, പശുവിൻ്റെ കന്ന് കാലിത്തീറ്റ, കന്നുകുട്ടീൻ്റെ കാലിത്തീറ്റുണ്ട്. മറ്റേ കാര്യങ്ങളെല്ലാം അവർ വാട്സപ്പിലോ അങ്ങനെ വിവരം അറിയിക്കും. സൊസൈറ്റി നല്ല സഹകരണമാണ്. മേഖലയിൽ വന്നിട്ട് 10-30 വർഷമായി, ഇപ്പം 42 വയസ്സായി. 10 വയസ്സ് മുതലേ പശുവിന് സ്കൂൾ പോകുന്ന സമയത്ത് പശുവുണ്ട്, 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു പശുവുണ്ട്. വീട്ട് പാരമ്പര്യമില്ല, എൻ്റെ താല്പര്യത്തിന് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛനോട് വാങ്ങിച്ച് വാങ്ങിത്തരാം. അച്ഛൻ തടസ്സമൊന്നും പറിച്ചില്ല. ആദ്യം ഒരു ആടിനെ വാങ്ങിത്തന്നെ, പിന്നെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഒരു പശുവിന് 5ാം ക്ലാസ് പഠിക്കും. ആടിനെ ഒരു 10-12 വർഷം വളർത്തിന്. പിന്നെ വീടെല്ലാം അടുത്തടുത്ത് വീടുകളിൽ സൗകര്യം 5-8 ആളുണ്ട്. വീട് അടുത്തടുത്ത് വീടെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗകര്യം ഇല്ലാതെ ഒരു ആടിനെ ഒഴിവാക്കും. സൗകര്യം കുറവാണ്, 10 സെന്റ് സ്ഥലത്തെ ഒരു വീടും എല്ലാ സൗകര്യമായില്ല. 10 സെന്റ് അതിനുള്ളിൽ ആ പശുവിൻ്റെ തൊഴുത്തും വീടും എല്ലാം അതിൽ തന്നെ. തീറ്റയൊക്കെ നമ്മൾ തന്നെ ജോലി കഴിഞ്ഞ് വന്നിച്ചാകുമ്പോൾ പുല്ലരിഞ്ഞ് വയലിനരിഞ്ഞ് കൊണ്ടു കൊടുക്കും. പുറത്തൊന്നും കഴിക്കേണ്ട സൗകര്യമില്ല. ജിയോത്രീൻ്റെ അങ്ങനത്തെ പുല്ലുണ്ട്, ഇല്ല മുമ്പേ സൊസൈറ്റി കൊടുത്ത് തന്നതാണ്. അത് നമ്മളെ വർഷങ്ങളായിട്ട് അങ്ങനെ ഇത് കൂടുതൽ ചെടി ഉണ്ട്. പക്ഷേ നമ്മൾ ചെറിയ സ്ഥലത്ത് 20 സെന്റ് സ്ഥലത്തെല്ലാം പാട്ടത്തിനങ്ങനെ ഉണ്ടായില്ല, കുറച്ച് കൂടുതൽ സ്ഥലത്ത് സബ്സിഡി ഉണ്ട്. രാവിലെ തുടങ്ങിയാൽ 4:30 തുടങ്ങിയാൽ പിന്നെ റെസ്റ്റ് ഇല്ല. പിന്നെ 8 മണിയാകുമ്പോൾ നമ്മൾ പുറത്ത് ജോലിക്ക് വയലിൽ പണിക്കെല്ലാം പോകും. വന്ന അവിടെ 12 മണി 12:30 വന്ന് പശുവിന് വീണ്ടും പുല്ലെല്ലാം കൊടുത്ത് കുറച്ച് വെള്ളമെല്ലാം എടുത്തുകൊണ്ടായിരുന്നു. അവിടെ പുറത്ത് വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്ത് ഒരു എല്ലാം കൊടുത്ത് പുല്ലെല്ലാം കൊടുത്ത് കഴിഞ്ഞ് 2 മണി കഴിയുമ്പോൾ പിന്നെയും വയലിൽ തന്നെ 1 പണിയിലെടുത്ത് ഒരു 4 മണിയാകുമ്പോൾ കുറച്ച് പുല്ലരിഞ്ഞ് വന്ന് 5 മണിക്ക് പിന്നെയും പശുവിന് കറന്ന് 5:30 വയലിലേക്ക് പോയി പുല്ലരിഞ്ഞ് വന്ന് പാലെല്ലാം കൊടുത്തു വരുമ്പോഴേക്ക് 8:30 പാല് വൈകുന്നേരത്തെ പാല് വീട്ടുകളിലേ കൊടുക്കുക. അങ്ങനെ കൊടുത്തു വരുമ്പോഴേക്ക് 8:30. വീട്ടിൽ ഭാര്യയും 2 മക്കൾ. ഭാര്യ ചെയ്തുതരും. നമ്മളിവിടെ പോയാൽ പുല്ല് കൊടുക്കുക. ഇപ്പം വന്നിട്ടാകുമ്പോൾ പശുവിന് കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാം മകനൊന്നും എന്റെ അഭിപ്രായത്തായി മോനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല 5 വയസ്സ് ഇല്ല, അവന് ഇപ്പൊ ആ താല്പര്യമൊന്നുമില്ല. നമ്മുടെ തോന്നിയ സമയത്തിന് താല്പര്യം അവന് അഭിപ്രായമായി. പക്ഷെ അവനിപ്പൊ അതിലൊന്നും താല്പര്യമില്ല. നഷ്ടബോധം തോന്നില്ല. ചിലര് പറയും എന്തിനാ ഇത്, പക്ഷെ എനക്കങ്ങനെ നഷ്ടബോധം തോന്നിട്ടില്ല ഇതുവരെ. അതായത് താല്പര്യം അതിൽ തന്നെ ഇതാണ്. അതൊക്കെ നമ്മൾ പിന്നെ ജോലി ചെയ്യുന്നോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പഴശ്ശിയിലെ കർഷകനായ രഞ്ജിത്തിന്റെ കൃഷിവിശേഷങ്ങൾ.

0: കന്നുകാലികളിൽ ഇൻഷുറൻസ് തുക ലഭ്യമാകുന്നതിനാവശ്യമായ കാരണങ്ങളെക്കുറിച്ചും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ് തുക ഒഴിവാകുന്നു എന്നതിനെപ്പറ്റിയും അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇരിട്ടി താലൂക്ക് കോർഡിനേറ്റർ ശ്രീമതി അശ്വിനി സംസാരിക്കുന്നു.
1: ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനുള്ള കാരണങ്ങൾ: രോഗം മൂലമുണ്ടാകുന്ന മരണം, അപകടം മൂലമുള്ള മരണം, ശാസ്ത്രക്രിയയ്ക്കിടെ മരണം, പ്രസവ സമയത്തുള്ള മരണം, പാമ്പുകടിയേറ്റുള്ള മരണം, ഇടിമിന്നലേറ്റുണ്ടാകുന്ന മരണം, റോഡ് മാർഗം 80 കിലോമീറ്റർ വരെ ഗതാഗതം മൂലമുള്ള അപകടത്താലുണ്ടാകുന്ന മരണം, കാത്തിരിപ്പ് കാലാവധി 15 ദിവസത്തെ കാത്തിരിപ്പ് കാലയളവുണ്ടാകും. അപകടം മൂലമുള്ള മരണം മാത്രമേ അപകട സാധ്യത ആരംഭിക്കുന്ന ദിവസം മുതൽ പരിഗണിക്കുകയുള്ളൂ. ഇത്രയും കാരണങ്ങൾ കൊണ്ട് കന്നുകാലികൾക്കുണ്ടാകുന്ന മരണത്തിനാണ് ഇൻഷുറൻസ് തുക ലഭിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇൻഷുറൻസ് തുക ഒഴിവാകുന്നത്? പ്ലൂറോന്യൂമോണിയ മൂലമുള്ള മരണം, കന്നുകാലികൾക്ക് വാക്സിനേഷൻ നൽകാതെ രോഗം മൂലം സംഭവിക്കുന്ന മരണം കൊണ്ടും ഇൻഷുറൻസ് തുക ലഭിക്കുകയില്ല. ക്ലെയിം അറിയിക്കുന്നത് എങ്ങനെ? കന്നുകാലി മരണപ്പെടുന്ന പക്ഷം കർഷകൻ 24 മണിക്കൂറിനകം ടോൾ ഫ്രീ നമ്പറിലൂടെ വിവരമറിയിക്കേണ്ടതാണ്. ക്ലെയിം അറിയിപ്പ് ലഭിച്ച് 24 മണിക്കൂറിനകം അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സർവേയർ സ്ഥലത്ത് എത്തുന്നതാണ്. എപ്പോഴൊക്കെ ഇൻഷുറൻസ് ചെയ്യാൻ കഴിയും? കർഷകർക്ക് എപ്പോൾ വേണമെങ്കിലും പദ്ധതിയിൽ ചേരാം. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന തീയതി മുതൽ കവറേജ് കാലയളവ് ലഭ്യമാകും. മൊബൈൽ ആപ്പ് അടിസ്ഥാനമാക്കിയുള്ള AIC സരസ് ആപ്പ് വഴിയാണ് എൻറോൾമെൻറ്റ് ചെയ്യുന്നത്. പ്രപ്പോസൽ ഫോമും പോളിസി കോപ്പിയും കർഷകർക്ക് സോഫ്റ്റ് കോപ്പി അയക്കും. പോളിസി ഡോക്യുമെൻറ്റിൻ്റെ ഹാർഡ് കോപ്പി ആവശ്യമെങ്കിൽ ലഭ്യമാകും. എന്തൊക്കെ രേഖകളാണ് ഇൻഷൂർ ചെയ്യാൻ ആവശ്യമുള്ളത്? കർഷകൻ്റെ ആധാർ കാർഡ്, നോമിനിയുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി, വെറ്റിനറി ഡോക്ടർ നൽകുന്ന ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്പ് വഴി ഇൻഷുറൻസ് ചെയ്യുമ്പോൾ പശുവിൻ്റെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഇൻഷുറൻസിൻ്റെ പ്രീമിയം നിരക്കുകളാണ്. ഇൻഷുറൻസ് തുക 10,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പോളിസി 500 രൂപയാണ് കർഷകൻ അടക്കേണ്ട പ്രീമിയം. 2 വർഷത്തേക്കുള്ള പോളിസി 700 രൂപ, 3 വർഷത്തേക്കുള്ള പോളിസി 1,000 രൂപ. 20,000 രൂപയ്ക്ക് 1,000 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള പോളിസി, 1,400 രൂപയാണ് 2 വർഷത്തേക്കുള്ള പോളിസി, 2,000 രൂപയാണ് 3 വർഷത്തേക്കുള്ള പോളിസി. എത്രയാണോ ഇൻഷുറൻസ് തുക അതിൻ്റെ 5% കർഷകൻ അടക്കേണ്ട പ്രീമിയം. 10,000 രൂപ മുതൽ പശുക്കൾക്ക് 75,000 രൂപ മുതലും എരുമകൾക്ക് 100,000 രൂപ വരെയും ഇൻഷുറൻസ് ചെയ്യാൻ കഴിയും. ക്ലെയിം അറിയിക്കുന്നതിനായുള്ള ടോൾ ഫ്രീ നമ്പർ 1800-425-7064, അല്ലെങ്കിൽ 0471-2334-493, അല്ലെങ്കിൽ 0471-405-4741 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ കർഷകർക്ക് ക്ലെയിം അറിയിക്കാവുന്നതാണ്.
0: എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കന്നുകാലികൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നു എന്നതിനെപ്പറ്റിയും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ് ലഭിക്കുന്നില്ല എന്നതിനെപ്പറ്റിയും അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇരിട്ടി താലൂക്ക് കോർഡിനേറ്റർ ശ്രീമതി അശ്വിനിയാണ് ഇപ്പോൾ സംസാരിച്ചത്. വിള ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് കർഷകർക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം: 9562-0409-0

0: പരമാവധി 80 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധീയ വാർഷിക സസ്യമാണ് മല്ലി. ഇലകൾ സുഗന്ധികളാണ്. അടിഭാഗത്തെയും മുകൾ ഭാഗത്തെയും ഇലകൾ ആകൃതിയാൽ വ്യത്യസ്തങ്ങളായി കാണാം. പൂക്കൾ ചെറുതും വെള്ള കലർന്ന പച്ച നിറത്തോടു കൂടിയതുമാണ്. കായ്കൾക്ക് നേർത്ത ഗന്ധമുണ്ട്. ഏതാണ്ട് ഗോളാകൃതിയിലാണ്. വിത്ത് മുഖേനയാണ് വംശവർദ്ധനവ് നടത്തുന്നത്. കൃഷി ചെയ്യാൻ അധികം പഴക്കമില്ലാത്ത വിത്ത് ഉപയോഗിക്കണം. ചെറിയ തോതിലുള്ള കൃഷിക്ക് ചട്ടിയോ ഗ്രോ ബാഗ് തുടങ്ങിയവയോ ഉപയോഗിക്കാം. കൃഷി ചെയ്യാനുള്ള സ്ഥലം കിളച്ച് കട്ടകളുടച്ച് പൊടിപരുവമാക്കണം. വളർച്ചയ്ക്ക് സൂര്യപ്രകാശം ആവശ്യമാണെങ്കിലും ഭാഗിക തണലിലും ഇത് നന്നായി വളരും. 1 സെന്റ് സ്ഥലത്തേക്ക് 20 കിലോഗ്രാം എന്ന കണക്കിന് ജൈവവളങ്ങൾ ചേർത്ത് മണ്ണിന് നല്ല വളക്കൂറ് വരുത്തണം. 1 സെന്റ് സ്ഥലത്തെ കൃഷിക്ക് ഏതാണ്ട് 50 ഗ്രാം വിത്ത് മതിയാകും. വിത്ത് നടുന്നതിന് മുൻപ് ഒരു പേപ്പറിൽ ഇട്ട് ഉരുളൻ വടി കൊണ്ടോ മറ്റോ ഉരുട്ടിയാൽ വിത്ത് മിക്കതും പിളർന്ന് രണ്ടാവും. ഇത് വേഗത്തിൽ മുളക്കുന്നതിന് സഹായകമാകും. വിത്ത് നടുന്നതിന് മുൻപ് 1-2 ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് വിത്തിൻ്റെ പുറന്തൊലി മൃദുവായി എളുപ്പം മുള വരുന്നതിന് സഹായകമാകും. പാകപ്പെടുത്തിയ കൃഷിസ്ഥലത്ത് ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്റർ അകലം കിട്ടത്തക്ക വിധം വിത്തിടണം. വിത്ത് മറയത്തക്ക വിധം പൊടിമണ്ണോ ചകിരിച്ചോറോ വിതറിക്കൊടുക്കണം. വിത്തിട്ട ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നനയ്ക്കണം. 2 ആഴ്ചക്കകം വിത്ത് കിളിർത്തു വരും. വളർച്ച ത്വരിതപ്പെടുത്താൻ നൈട്രജൻ അടങ്ങിയ രാസവളങ്ങൾ നൽകാം. പകരം ചാണകത്തെളി തയ്യാറാക്കി തളിച്ചാലും മതി. 1 കിലോ ചാണകം 10 ലിറ്റർ വെള്ളത്തിൽ കലർത്തി 2 ദിവസം വെച്ച ശേഷം അതിൻ്റെ തെളിയെടുത്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിലാകെ തളിച്ചു കൊടുക്കാം. എല്ലായ്പ്പോഴും മല്ലിയിലയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ പല ബാച്ചുകളിലായി 2-3 സ്ഥലങ്ങളിലായി 2-3 ആഴ്ച ഇടവിട്ട് കൃഷി ചെയ്താൽ മതി. ചെടികൾ പൂക്കുമ്പോൾ പൂവ് നുള്ളിക്കളയണം. വിത്ത് ശേഖരണം വേണമെങ്കിൽ കുറച്ച് വിത്ത് പ്രത്യേകം സ്ഥലത്തോ ചട്ടികളിലോ നട്ട് പൂക്കാൻ അനുവദിക്കാം. ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധേ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് July 2nd മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് DD ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
4: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने रीनीट की घोषणा किया है, वो रीनीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
3: CBSE പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്തമാസം 21st പരീക്ഷ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും

0: മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരന്റി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
1: 5 ഇന്ദിരാ ഗ്യാരന്റികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 എണ്ണം തീരുമാനമെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും, മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും, അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
0: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഒഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ യുഎസ് മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. എൽപിജി ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയതല യോഗത്തിനുശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक एलपीजी सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है. इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है. इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें.
0: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുഷ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിലും

മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 പോയിന്റ് ഇടിഞ്ഞ് 74776, നിഫ്റ്റി 359 പോയിന്റ് നഷ്ടത്തിൽ 23548 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം സതീഷ് മാക്കൂത്ത് എഴുതിയ കഥ മുല്ലപ്പൂ മണമുള്ള ചേച്ചി, അവതരിപ്പിക്കുന്നു അശ്വിനി.
1: ശോഭന ചേച്ചിയെ കാണാൻ നല്ല രസമായിരുന്നു. പഴുത്ത ചാമ്പങ്ങിയുടെ നിറമുള്ള മുല്ലപ്പൂവിന്റെ മണമുള്ള മുട്ടപ്പം മുടിയുള്ള ശോഭന ചേച്ചിയുടെ സംസാരം കുപ്പിവള കിലുങ്ങണ മാതിരി രസമായിരുന്നു കേൾക്കാൻ. ഉച്ചയുണക്ക് കഴിഞ്ഞ് മാഞ്ചുവട്ടിൽ പെണ്ണുങ്ങളെല്ലാം അന്നും പതിവ് പോലെ ഒത്തുകൂടി. സംസാര വിഷയം ശോഭന ചേച്ചി ആയപ്പോഴാണ് അപ്പുക്കുട്ടന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. നല്ല തങ്കം പോലത്തെ പെണ്ണ്, തങ്കത്തിനേക്കാൾ നല്ല സ്വഭാവം. പക്ഷേ അവളുടെ മുട്ടപ്പം മുടിയുണ്ടല്ലോ, അപശകുനമാണ്, കെട്ടുന്നൊരു വാഴില്ല. ശോഭന ചേച്ചിയുടെ മുടിയെക്കുറിച്ച് മീനാക്ഷി അമ്മായി പറയുന്നു, അല്ലേലും ഈ അമ്മായിക്ക് മൊത്തം അന്ധവിശ്വാസ, എന്ത് കണ്ടാലും അതിനൊരു കുറ്റം കണ്ടുപിടിക്കും. വിലാസിനിച്ചിട്ട അമ്മായി പറഞ്ഞതിന് ഏറ്റുപിടിച്ചു. രണ്ട് വിരലുകൾ ചുണ്ടത്ത് വെച്ച് അതിന്റെ വിടവിലൂടെ അമ്മായി വായിലെ മുറുക്കാൻ മുഴുവൻ നീട്ടിത്തുപ്പി. നീ നോക്കിക്കൂടി പൂവേ, വരാൻ പോണ പൂരം കണ്ട പോരെ. ശോഭന ചേച്ചിയെ പെണ്ണുകാണാൻ ഒരാൾ വന്നു, സർക്കാരുദ്യോഗസ്ഥൻ. എല്ലാവർക്കും ചെറുക്കനെ ശരിക്കും അങ്ങ് ബോധിച്ചു. നല്ല ചൊകചൊകാന്നിരിക്കുന്ന ചെക്കനാണ്, വിലാസിനിച്ചിട്ട് പറഞ്ഞു. ശോഭന ചേച്ചിക്കും ചെറുക്കനെ നന്നേ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം കല്യാണം നടക്കും. നാലുകൂട്ടം പായസവും പരിപ്പും പപ്പടവും ഒക്കെയായി നല്ലൊരു സദ്യ ഒക്കും. അപ്പുക്കുട്ടന്റെ വായില് വെള്ളം ഊറി. ഇക്കാലത്തു ഇങ്ങനെ ആമ്പിള്ളാരുണ്ടോ? സ്ത്രീധനൊന്നും വേണ്ടാന്ന് അവൻ പറയുന്നേ. സ്ത്രീധനകാര്യം മാഞ്ചുവട്ടിൽ വിലാസിനിച്ചിട്ട് അവതരിപ്പിച്ചത് വലിയ അതിശയത്തിലാണ്. ഇടിയേ പെമ്പിള്ളാരെ, എന്റെ ബലമായ സംശയം അവനെന്തോ കുഴപ്പമുണ്ടെന്നാ. അല്ലെങ്കിൽ ഇക്കാലത്ത് ഏതെങ്കിലും സർക്കാർ ജോലിക്കാര് സ്ത്രീധനം വേണ്ടാന്ന് പറയോ? കരിനാക്കു കൊണ്ടൊന്നും പറയാതെന്റെ അമ്മായി, ഒരു പെണ്ണ് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പെടട്ടേന്ന്. വിലാസിനിച്ചിട്ട് പറഞ്ഞത് ഇഷ്ടപ്പെടാതെന്നോണം ചകിരി പിരിക്കുന്നത് നിർത്തി ഇരുന്നിരുന്ന ചാക്ക് മടക്കി കക്ഷത്തിൽ വെച്ച് അമ്മായി വടക്കോട്ട് നടന്നു. കുഞ്ഞാണ്ടിയുടെ ജീപ്പ് പൂഴി റോഡിലൂടെ പൊടി പറത്തി പോകുന്നത് പോലെ വേഗതയില്. ഉടനുണ്ടാകും കല്യാണമെന്ന് അപ്പുക്കുട്ടൻ വിചാരിച്ചു. സംഭവങ്ങൾ തകിടം മറിയുകയായിരുന്നു. ചെറുക്കന് എന്തോ തീരാവ്യാധിയുണ്ടെന്ന വാർത്ത വന്നു. ഹാർട്ടിന് കേടുള്ള ചെറുക്കനാണത്രേ സംഭവം. കല്യാണം കഴിച്ചാൽ ചെറുക്കൻ ചത്തുവോ എന്ന് ഡാക്ടറെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അമ്മായി പറഞ്ഞു. ഈ കല്യാണം നടന്നാൽ ശോഭനയുടെ ഭാവി വെള്ളത്തിലാവും, മാഞ്ചുവട് കമ്മിറ്റി ചർച്ച ചെയ്ത് ഉറപ്പിച്ചു. എല്ലാവരും കല്യാണത്തെ എതിർത്തു. ശോഭനേച്ചി കരച്ചിലോട് കരച്ചില്. ഒറ്റ നിർബന്ധം, കല്യാണമെങ്കിൽ ഇത് തന്നെ മതി, നൂറ് പേരുടെ മുന്നിൽ കെട്ടിയൊരുങ്ങാൻ എന്നെ കൊണ്ടാവില്ല. അപ്പുക്കുട്ടൻ കല്യാണത്തെ അനുകൂലിച്ചു. അത് അവൻ ആരോടും പറഞ്ഞില്ല. ആരെങ്കിലും കേട്ടാ സദ്യ തിന്നാനുള്ള കൊതി കൊണ്ടാണെന്ന്

0: പറഞ്ഞു അളിയും. എന്തിനാ വെറുതെ നാണക്കേട്? ശോഭന ചേച്ചി കരച്ചില് മാത്രമായി. ഊണുമില്ല, ഉറക്കവുമില്ല, കുളിയുമില്ല, ഉരുങ്ങലുമില്ല. കണ്ണുകൾ കരഞ്ഞു കലങ്ങി ചുവന്നു. മുല്ലപ്പൂ മണമുള്ള ചേച്ചിക്ക് വിയർപ്പ് മണം മാത്രം. കുളിക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ വിയർപ്പ് നാറുന്നെന്ന് പറഞ്ഞ് അപ്പുക്കുട്ടനെ കളിയാക്കുന്ന ചേച്ചിയാ. കുളിക്കാതിരുന്നാല് എല്ലാവർക്കും വിയർപ്പ് നാറുമെന്ന് പറയാൻ തോന്നി. പറഞ്ഞില്ല. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആരെയൊന്നും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് ജീവിക്കുന്ന അത്രയും കാലം സന്തോഷകരമായി കഴിയുന്നതാണ് ഇഷ്ടപ്പെടാത്ത ആളിനൊപ്പം ജീവിതകാലം മുഴുവൻ നരകിച്ചു കഴിയുന്നതിനേക്കാൾ ഭേദം. ശോഭന ചേച്ചി നിലപാടിൽ അയവ് വരുത്തിയില്ല. അവളെ ഉപദേശിക്കുന്നതിൽ നല്ലത് വല്ല പോത്തിനോടും പറയുന്നതാ, അനുഭവിച്ചു തീർക്കട്ടെ, അമ്മായി പറഞ്ഞു. മറ്റു പെണ്ണുങ്ങളും മിണ്ടാതിരുന്നു. പെണ്ണിന്റെ ആഗ്രഹതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെയെന്ന് മുറ്റത്തെ കൂടിച്ചേരലിൽ കാരണവന്മാരെല്ലാവരും കൂടി ഒരു ദിവസം തീരുമാനിച്ചു. മഴക്കാറ് മാറിയ മാനത്തുനിന്നും വെട്ടം വീഴണ മാതിരി ശോഭന ചേച്ചിയുടെ മുഖം പ്രകാശം കൊണ്ട് തിളങ്ങി. കല്യാണ വകുപ്പിൽ അപ്പുക്കുട്ടന് പുതിയ ഉടുപ്പും നിക്കറും ഒരു ജോഡി ചെരുപ്പും കിട്ടി. കല്യാണം കഴിഞ്ഞ് ശോഭന ചേച്ചി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അന്നേരം സദ്യയുണ്ട് വിയർത്ത വയറ് മുന്നോട്ട് തള്ളിക്കാണിച്ച് അപ്പുക്കുട്ടൻ അമ്മയുടെ മുന്നിൽ നിന്നു. ഓലക്കീറിന് മുതുകുപൊളിയൊന്ന് അടിയും കിട്ടി. വന്നു വന്ന് പിള്ളേരെ വേണ്ടാതീനമ്മേ പറയൂ. അവൻ പറയുവാണേ ഇനിയിപ്പോ ശോഭനയുടെ വയറും ഇതുപോലെ വീർത്തു വരൂന്ന്. ഇപ്പോഴത്തെ പിള്ളേര് പണ്ടത്തെ പോലല്ല. വളഞ്ഞ വിത്തുകളാ, നല്ല അടി കിട്ടാതെന്റെ സൂക്കേടാ. അമ്മായി പറഞ്ഞത് കേട്ട് അമ്മയ്ക്ക് ദേഷ്യം കൂടി. സ്ഥിതി വഷളാക്കാതിരിക്കാനായി അവനപ്പോൾ പിടികിട്ടാനാവാത്ത ദൂരത്തിലെത്തിയിരുന്നു. കല്യാണപ്പിറ്റേന്ന് അതിരാവിലെ തന്നെ മാഞ്ചുവിട് കമ്മിറ്റി കൂടി. പ്രത്യേക കാരണങ്ങളില്ലാതെ രാവിലെ മാഞ്ചുവിട് കമ്മിറ്റി കൂടാറില്ല. പുതിയൊരു വാർത്തയുടെ മണം അപ്പോൾ അപ്പുക്കുട്ടന്റെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ടു പറന്നു. ശോഭന ചേച്ചിയുടെ ഭർത്താവ് ആശുപത്രിയിലാണത്രേ. രാത്രിയിൽ നെഞ്ചുവേദന ഉണ്ടായി. ആ അന്നേ ഞാൻ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ടാന്ന്. ആര് കേക്കാൻ. ആ ഇനിയിപ്പൊ അനുഭവിക്കട്ടെ. പെമ്പിള്ളേരായ കുറച്ചൊക്കെ അനുസരണ വേണ്ടേ? അവന്റെ തൊലി വെളുപ്പ് കണ്ട അവളങ്ങ് മയങ്ങിപ്പോയി. ഇപ്പൊ ആരാ അനുഭവിക്കുന്നേ? ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ലേ എല്ലാം? അമ്മായിക്ക് ശകാരം നിർത്തണമെന്നില്ലായിരുന്നു. അമ്മായിയുടെ വർത്താനം കേട്ടാല് ശോഭനയുടെ ഭർത്താവ് ചത്തുപോയ പോലെ ആണല്ലോ. ഒന്ന് നിർത്തുന്ന് ആരെങ്കിലും കേട്ടാൽ എന്തോന്ന് വിചാരിക്കും. നമ്മള് സ്വന്തക്കാരെന്നെ ഇങ്ങനെ തുടങ്ങിയാലോ? അമ്മ ഇടയ്ക്കു കയറി. എങ്കിലും ശോഭന ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി എന്ന രീതിയിൽ തന്നെയായിരുന്നു പെണ്ണുങ്ങളുടെ സംസാരം. അപ്പുക്കുട്ടൻ അതങ്ങ് രസിച്ചില്ല. വലിയവരായിട്ട് പോലും വകതിരിവില്ല. പിള്ളാര് വല്ലതുമാണ് ഇങ്ങനെ പറയുന്നതെങ്കില് തുടക്കിട്ട് കിഴുക്കാൻ 100 ആൾക്കാരുണ്ടാകും. ഇവരുടെയൊക്കെ ചെവിക്ക് പിടിക്കാൻ പോലും ആളില്ലാണ്ടായല്ലോ. ഒരു നാള് രാവിലെ ശോഭന ചേച്ചി ഷർദിലോട് ഷർദില്. ആ എന്തൊക്കെയായാലും ഒറ്റ ദിവസം കൊണ്ടവള് കാര്യം സാധിച്ചെടുത്തല്ലോ, അമ്മായി പറഞ്ഞു. അമ്മായിക്ക് ദുഷ്ടമനസ്സാണെന്നും ഒരു കുത്തു കൊടുക്കണമെന്നും അന്നേരം അപ്പുക്കുട്ടന് തോന്നി. അമ്മായിയുടെ കരുനാക്ക് ഫലിച്ചു. അധിക നാളാകുന്നതിനു മുൻപ് ശോഭന ചേച്ചി ഒറ്റയ്ക്കായി. സഹതാപമൂറുന്ന കണ്ണുകൾ ശോഭന ചേച്ചിയെ സ്വന്തം വീട്ടിലേക്ക് ആനയിച്ചു. പെണ്ണ് കടുങ്കൈ വല്ലതും ചെയ്തു കളയുമോന്നായിരുന്നു എല്ലാവരുടെയും സംശയം. ശോഭന ചേച്ചിയെ നിരീക്ഷിക്കാൻ പെണ്ണുങ്ങൾ മാറി മാറി നിന്നു. കടുങ്കൈയൊന്നും ഉണ്ടായില്ല. ശോഭന ചേച്ചിയുടെ വയറ് വീർത്തു വീർത്തു വന്നു. ഒരു ദിവസം ശോഭന ചേച്ചി പ്രസവിച്ചു. ഓമനത്തുള്ളൊരു പെൺകുഞ്ഞ്. അപ്പുക്കുട്ടന് കൊച്ചിന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാനായില്ല. ഇങ്ങനെ നോക്കിയ കുഞ്ഞിന് കൊതികിട്ടുമെന്ന് അമ്മ പറഞ്ഞു. നല്ല കളിയും ചിരിയും ഒക്കെയായി കുഞ്ഞു വളർന്നു. കുഞ്ഞിനൊപ്പം ശോഭന ചേച്ചിയും കളിയും ചിരിയും തുടങ്ങി. പണ്ടത്തെ ശോഭന ചേച്ചിയെ പോലെ തന്നെ. കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു. ആദ്യ പിറന്നാളിന്റെ പായസം കുടിച്ച് അധിക നാളാവാതിരുന്ന ഒരു വൈകുന്നേരം മാഞ്ചുവട്ടിലെ ചർച്ചയ്ക്ക് പതിവിനേക്കാൾ ആവേശം. നല്ല ആലോചന വന്നിട്ടും പെണ്ണായാല് അവള് സമ്മതിക്കില്ല. എന്തൊരു ജന്മ അവളുടെ! ഇനിയുള്ള ജീവിതം മുഴുവനും ആ കൊച്ചിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അവള് പറയുന്നു. അന്ന് രാത്രി അപ്പുക്കുട്ടന് ഉറക്കം വന്നില്ല. വലിയവരുടെ വാക്കിനൊന്നും ഒരു സ്ഥിരതയുമില്ലെന്ന് സ്വയം സമാധാനിക്കാൻ അവൻ ശ്രമിച്ചു. മുട്ടപ്പം മുടിയുള്ള ശോഭന ചേച്ചിക്ക് ഭർത്താവ് വാഴില്ലെന്ന് അമ്മായിയല്ലേ പണ്ട് പറഞ്ഞത്? എന്നിട്ടിപ്പോ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നിയപ്പോ അവൻ എഴുന്നേറ്റു. കാലുകൾക്ക് നല്ല ശക്തി തോന്നി. വേഗത്തിൽ നടന്നു. ഇരുട്ടിനെ ഒട്ടും ഭയന്നുമില്ല. ബട്ടണഴിഞ്ഞ നിക്കറിന്റെ പോക്കറ്റിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് കൈയിട്ടു. ഉണ്ട്, അവന്റെ കത്രിക അവിടെ തന്നെയുണ്ട്. അവൻ ഉറപ്പിച്ചു.
1: സതീഷ് മാക്കോത്ത് എഴുതിയ മുല്ലപ്പൂ മണമുള്ള ചേച്ചി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഇനി നമുക്ക് പരമശിവദാസ് എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, ലഹരിയിൽ നശിക്കുന്ന ജീവിതം.
2: എത്ര മനോഹരം ഈ ജന്മഭൂമിയിൽ ഓതിക്കെടുക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ. കലഹം വരും സ്വയം ബുദ്ധിയില്ലെങ്കിൽ പ്രാണനെ പോലും വെടിയുന്നിതു ചിലർ. ലഹരിയിൽ നിദ്രയെ കൈവിടുവാൻ കോപത്തെ ഉന്മൂലനം ചെയ്യാതെ കോമാളി വേഷത്തിലാടുന്നിതു ചിലർ. ബന്ധങ്ങളെ ബന്ധനങ്ങളാക്കും ബഹുവിധം ലഹരികൾ കാലത്തിൽ കോലമായി ചാഞ്ചാടും പ്രതിദിനി. വിട്ടൊഴിഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ലഹളിയാൽ വാടും കുടുംബങ്ങളെ, ലഹരിയെ നിർമാർജനം ചെയ്യും കാലം വരും.
1: പരമശിവദാസ് അയ്യല്ലൂർ എഴുതി അവതരിപ്പിച്ച ലഹരിയിൽ നശിക്കുന്ന ജീവിതം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന കവിത അമ്മ.

ധരിച്ച് കൃത്യസമയങ്ങൾ പാലിച്ച് സ്തന്യാമൃതമൂട്ടി രാവണ്ണം തന്ന് പേർ വിളിച്ചെന്നേ രാത്രിയുറക്കിയും.

0: മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച അമ്മ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം. സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ.

0: തലാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ദക്ഷിണ

0: ഇന്ന് റേഡിയോ ആറ്റ് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് എളമ്പാറയുള്ള സൗപർണിക കുടുംബശ്രീയുടെ കീഴിലുള്ള മഞ്ചാടി ബാലസഭയിലെ കൊച്ചു കൂട്ടുകാരാണ്. കൂടെ അവരുടെ ആൻറ്റിമാരും ഉണ്ട്. നമുക്ക് ഇന്ന് അവരുടെ വിശേഷങ്ങളും അവരുടെ പരിപാടികളും കേൾക്കാം.
1: റേഡിയോ മലബാറിൻ്റെ റേഡിയോ എയ്റ്റ് സ്കൂളിലേക്ക് ഇന്ന് കുറച്ച് കുഞ്ഞ് അതിഥികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവരെ നയിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലൂടെ നമുക്ക് പരിചയപ്പെടാം. ചേച്ചി, പേര് പറയൂ.
2: എന്റെ പേര് റോജ.
1: നമ്മുടെ കുട്ടികള് സൗപർണിക കുടുംബശ്രീയുടെ അണ്ടറിലുള്ള ബാലസഭ, മഞ്ചാടി ബാലസഭയിലെ കുട്ടികളാണ് അല്ലേ? റോജേച്ചിയാണ് സൗപർണിക കുടുംബശ്രീയുടെ സെക്രട്ടറി. എന്തൊക്കെയാണ് ബാലസഭയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ?
2: ബാലസഭ നമ്മളിപ്പോ ഈ കുട്ടികൾ വന്നിട്ട് ഒരു വർഷമായത്. അപ്പോ എല്ലാ മാസവും ഒരു ദിവസം നമ്മൾ കുട്ടികളെ വിളിക്കും. അവരെല്ലാവരും വരും, അവർ പരിപാടി അവതരിപ്പിക്കും. ക്വിസ് മത്സരം ഉണ്ടാവും. പിന്നെ എല്ലാ മത്സരങ്ങളെല്ലാം നടത്തും. എല്ലാവർക്കും സമ്മാനം കൊടുക്കും. അപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് കുട്ടികളെല്ലാം. അതിൽ ആ ദിവസം നോക്കി നിൽക്കും കുട്ടികൾ.
1: എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആക്റ്റീവാണ്.
2: എല്ലാവരും ആക്റ്റീവാണ്.
1: എത്ര മെമ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത്?
2: 12 ആളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല ഇന്ന്.
1: ഇപ്പൊ 5 പേരുണ്ട്.
2: 5 പേരെ വന്നത്.
1: ഓക്കെ. 5 പേര് സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരല്ലേ?
2: നല്ല സ്മാർട്ട് ആയ കുട്ടികള.
1: ഓക്കെ. ഇതില് റോജേച്ചി പറയുന്ന ആളെ നമുക്ക് ആദ്യം പാട്ടാണോ കവിതയാണോ നോക്കിയിട്ട് അവതരിപ്പിക്കാൻ വിളിക്കാം. റോജേച്ചി ആരെ വിളിക്കുക ആദ്യം?
2: കവിത ലച്ചു.
1: ലച്ചു എന്ന് പറയുന്ന കുഞ്ഞുമോളെ വിളിച്ചിട്ടുണ്ട്. ലച്ചുവിന്റെ ശരിക്കുള്ള പേരെന്താന്ന് അറിയണ്ടേ? സപ്പോർട്ട് ഉണ്ട്. ലച്ചു അടിപൊളിയല്ലേ? പേടിയുണ്ടാ? റോജേച്ചി വിളിച്ചപ്പോ ലച്ചു വന്നില്ലേ. ലച്ചുവിന്റെ ശരിക്കും പേരെന്താ? ദേവലക്ഷ്മി ലിജീഷ്. ഇത് ആരെയ പേരിട്ടെ? അച്ഛനും അമ്മയും. രണ്ടാളും ഒരുമിച്ചിട്ട പേരാ? അറിയില്ല. ചോദിച്ചിട്ടുണ്ട് അച്ഛനോടും അമ്മേനോടും ആരനക്ക് പേരിട്ടെന്ന്. എന്നാൽ എന്താ അവര് പറഞ്ഞേ? രണ്ടാളും
3: ഒന്നിച്ചിട്ടുന്നാ?
1: അച്ഛൻ പറഞ്ഞ പേര്. അങ്ങനെ പേരിട്ടു. സൂപ്പർ പേരാന്ന് കേട്ടാ. ഫ്രണ്ട്സ് പറയലുണ്ട് അടിപൊളി പേരാന്നെന്ന്. എന്നാ പറയല? അവര് ഒന്നും പറയില്ല. എന്നാ വിളിക്കുക കേട്ടെന്ന്?
3: ലച്ചുന്ന്.
1: സ്കൂളിൽ നിന്ന് കൂട്ടുകാരെന്താ വിളിക്കുക?
3: ദേവു
1: എന്ന്. അപ്പൊ രണ്ടു പേരായില്ലേ? രണ്ടും ഒന്നും മൂന്ന് പേരായില്ലേ? ഇതില് ലച്ചുന് ഏത് പേരാ കൂടുതൽ ഇഷ്ടം? എങ്ങനെ വിളിക്കുന്ന ഇഷ്ടം? ദേവു എന്ന് വിളിക്കുന്ന. ലച്ചു എന്ന് വിളിക്കുന്ന ഇഷ്ടം. ഓക്കെ. ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
3: ശ്രീശങ്കര.
1: ശ്രീശങ്കര
3: വിദ്യാപീഠം.
1: ഇവിടെ മട്ടന്നൂര്. ആഹാ. എത്രാം ക്ലാസ്സിലാ?
3: 4.
1: ഇനി 4 ക്ലാസ്സിലേക്ക്. 3 ക്ലാസ്സിലെ പരീക്ഷയിൽ എങ്ങനെ ഉണ്ടേനു? സൂപ്പറാ. നന്നായിട്ട് എഴുതി. എന്താ ഇഷ്ടം കൂടുതൽ? ഇംഗ്ലീഷ് പഠിക്കാനാന്നോ മലയാളം പഠിക്കാനാന്നോ എന്ത് പഠിക്കാനാ ഇഷ്ടം? കണക്കിഷ്ടാന്നോ? ഇഷ്ട. ഏറ്റവും കൂടുതൽ ഇഷ്ടേതാ? എല്ലാവരുടെ ഒരുപോലെ തന്നെ. അങ്ങനെ ഇന്നേതിനോട് കൂടുതൽ ഇഷ്ടമൊന്നുമില്ല.
3: മാത്സ്
1: ഇഷ്ട. മാത്സ് എടുക്കുന്ന ടീച്ചർ ആരാ?
3: പ്രസീത മിസ്.
1: പ്രസീത മിസ്. പ്രസീത മിസ് അടിക്കുവോ? വഴക്കും അറിയോ?
3: ചില സമയത്ത് ബോയ്സിനെ.
1: ചില സമയത്ത് ബോയ്സിനെ വഴക്കും അറിയും. കുരുത്തക്കട കളിക്കുന്നുണ്ടോ? അത് കുഴപ്പമില്ല അല്ലേ. കുരുത്തക്കട കളിച്ചിട്ടല്ലേ വഴക്കും അറിയുന്നേ. ആരാ ബെസ്റ്റ് ഫ്രണ്ട്സ് ക്ലാസ്സിൽ?
3: അഷ്മിയ.
1: അഷ്മിയ. അഷ്മിയനെ ലച്ചു എന്താ വിളിക്കുന്നേ? അച്ചുന്ന്. നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ലച്ചു അച്ചുന്നാ വിളിക്കുന്നേ അല്ലേ? ഓടെ ദേവു എന്ന് വിളിക്കൂ. രണ്ടും വിളിക്കാറുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ആഷ്മിയൻ എന്താ ഇങ്ങോട്ടേക്ക് കൂട്ടാഞ്ഞ്? ചാവശ്ശേരിയാ. സാരമില്ല, ഇനി പോയിട്ട് ആഷ്മിയോട് പറയോ ഞാനിങ്ങനെ റേഡിയോ പോയി പാട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ പറയോ. പറഞ്ഞോ, വരുന്നേ മുന്നേ പറഞ്ഞോ. അപ്പൊ എന്താ പറഞ്ഞ ആഷ്മിയ? ഇനി പോയിട്ട് വേണം പറയാ അല്ലേ. സാരമില്ല. എന്താ ചെയ്യാൻ പോകുന്ന ലച്ചു? പാട്ട് പാടുന്നാന്നോ കവിത ചൊല്ലുന്നാന്നോ കഥ പറയുന്നാണോ?
3: കവിത.
1: കവിത ഏതാ? കവിത
3: കാട്ടുപൂവ്.
1: കാട്ടുപൂവ്. ഒച്ചത്തിൽ പാടൂലേ? പാടിക്കോ.

0: കാത്തിരിക്കാൻ, ഇനിയുള്ള കാലം കാത്തിരിക്കാൻ, ഇനിയുള്ള കാലം കാത്തിരിക്കാൻ.
1: അടിപൊളി. ഇതെന്താരും കൈമുട്ടാത്ത ലച്ചു, സൂപ്പർ
2: ആയിട്ട്.
1: ആ അതെല്ലാരും പറയുന്ന പേടിയായിപ്പോയ പാട്ട് പാടി കഴിഞ്ഞപ്പോ.
2: ഫസ്റ്റ് വിളിച്ചപ്പോ തന്നെ ഒരു സ്റ്റക്ക് ആയിപ്പോയി.
1: മൈക്കിനോട് അടുത്ത് വാ.
2: അടിപൊളിയായി,
1: സൂപ്പർ ആയിട്ട് പാടിയില്ലേ ലച്ചുന് തോന്നിയാ? ലച്ചു സൂപ്പർ ആയിട്ട് പാടിയെന്ന് തോന്നിയാ? ശരിക്കും സൂപ്പർ ആയിട്ട് പാടി, പേടി മാറിയിട്ടില്ല. വീട്ടിന്ന് ഇങ്ങനെ കുഞ്ഞതായിട്ടേ സംസാരിക്കുള്ളൂ. എങ്ങനാ
0: പാകത്തിന്?
1: പാകത്തിന് മാത്രം ചോദിച്ചാല് ആ അമ്മ ഇപ്പൊ ചോറ് വേണമെന്ന് ചോദിച്ചാല് ആ വേണമെന്ന് പറയും, അത്രേ പറയുള്ളൂ. അങ്ങോട്ടേക്ക് ചോദിക്കും അമ്മേനോട്, അമ്മ അത് വേണം ഇത് വേണം എന്നെല്ലാം പറയുവാ. എന്തെങ്കിലും വേണ്ടെങ്കിൽ പറയാം, അന്നേരം പോവും. പോയിട്ട് ചോറ് കഴിച്ചിട്ട് വരും. ഇപ്പൊ അമ്മ അങ്ങ് ദൂരെ ഉള്ളെങ്കിൽ അമ്മേനെ എങ്ങനെയാ വിളിക്കുക? ഒച്ചത്തിൽ വിളിക്കൂല, അമ്മേന്ന് വിളിക്കൂലേ. അന്നേരം അച്ഛണ്ടാ? ആരല്ല ഉള്ളത് വീട്ടില്?
0: ഞാനും അച്ഛനും അമ്മയും അമ്മൂമ്മയും പിന്നെ
1: പിന്നാരുള്ള കഴിഞ്ഞ ഏട്ടനുണ്ട്. എന്താ ഏട്ടന്റെ പേര്?
0: ദേവകൃഷ്ണ.
1: ദേവകൃഷ്ണ. ദേവകൃഷ്ണ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
0: പത്തില്.
1: പത്താം ക്ലാസ്സില്? ആഹാ, അടിപൊളി. ഏട്ടനുമായിട്ട് അടി കൂടുവാ?
0: അടികൂടുവില്ല,
1: അങ്ങനൊന്നുമില്ല.
0: കുറച്ച്
1: കുറച്ച്. ആരടിക്കുക? ഏട്ടൻ ലച്ചുവിനെ അടിക്കുക, അല്ലെങ്കിൽ ലച്ചു ഏട്ടനെ അടിക്കുക?
0: ഏട്ടൻ ഫസ്റ്റ് തന്നെ വന്ന് ചുട്ടു. എന്തെങ്കിലും ചെയ്യും
1: ഏട്ടൻ വെറുതെ ലച്ചുവിനെ വന്നിട്ട് തോണ്ടും, എന്നിട്ട് അങ്ങനെ അടിയാവും. അങ്ങനൊന്നുമില്ല, നല്ല കുട്ടികളാ രണ്ടാ. കുറച്ച് അങ്ങനെയുള്ളൂ അല്ലേ? ഇടയ്ക്കല്ല അടി കൂടണ്ടേ? വേണ്ടേ. ഈ കവിത ആരാ പഠിപ്പിച്ചു തന്നത് ലച്ചുവിന്?
0: അമ്മ.
1: അമ്മ അമ്മ പാട്ട് പാടുവാ?
0: ഇടയ്ക്കെല്ലാം പാടും.
1: പാടാറുണ്ട്?
0: കുറച്ച്
1: കുറച്ച്. ഈ പാട്ട് വേറെ എവിടെയെങ്കിലും പാടിയിട്ടുണ്ടാ?
0: സ്കൂളിൽ പണ്ട് പാടീനെ.
1: സ്കൂളിൽ പൊതുവെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ലച്ചു പാട്ട് പാടാറുണ്ടോ? എങ്ങനെയുള്ള പാട്ടാ കൂടുതൽ ഇഷ്ടം? സിനിമാ പാട്ടാണോ, അല്ലെ ഇതുപോലെയുള്ള കവിതയാണോ? എല്ലാം ഇഷ്ടമാണ്. സിനിമാ പാട്ട് ഇഷ്ടമാണോ? ഏത് സിനിമാ പാട്ടാ കൂടുതൽ ഇഷ്ടം?
0: എല്ലാം.
1: എല്ലാം ഇഷ്ടാ. എന്നാലും ഏതെങ്കിലും ഒരു പാട്ടിനോട് കുറച്ച് അധികം ഇഷ്ടം ഉണ്ടാവൂലേ? അങ്ങനൊന്നുമില്ല. എപ്പം കേൾക്കുന്ന ഏതെങ്കിലും ഒരു സിനിമാ പാട്ടുണ്ടാ?
0: ഓരോ ദിവസം ഓരോന്നായിട്ട് വെക്കുക.
1: ഓരോ ദിവസം ഓരോന്നായിട്ട് വെക്കൂ. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. സിനിമ ആണോ?
0: ആരെങ്കിലും
1: വെച്ച കാണൂ. ഏത് സിനിമയാ ഇഷ്ടം? എന്നാല് ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടാ? അത്ര അറിയില്ല. എങ്ങനെയുള്ള സിനിമയാ ഇഷ്ടം? കൂടുതൽ ചിരിപ്പിക്കുന്ന സിനിമയാണോ, കരയിപ്പിക്കുന്ന സിനിമയാണോ? ചിരിപ്പിക്കുന്ന സിനിമ ഇഷ്ടം. എന്നാലും ലച്ചുവിന് വേണ്ടിയിട്ട് ഏച്ചി ഒരു പാട്ട് വെച്ചേരട്ടെ. സിനിമാ പാട്ട് ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? ഒരു പാട്ട് ചേച്ചി വെച്ചേരട്ടെ. ഓക്കേ.

0: ഇപ്പാന്ന് ലച്ചു ശ്വാസം വിട്ടത്. രോജേച്ചി ലച്ചു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള
1: പെട്ടെന്ന് വിളിച്ചപ്പോ സ്റ്റെക്ക് ആയി. ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ടല്ലേ പങ്കെടുക്കുന്നത്.
0: അതെ,
1: അല്ലാതെ സ്കൂളിൽ നിന്നെല്ലാം പിന്നെ എല്ലാരും അറിയുന്നയാളെ മുന്നിലല്ലേ. ഇതിപ്പോ ഒരാ പെട്ടെന്ന് നമ്മള് കൂട്ടി വന്ന് അമ്മയില്ല ഒരുമിച്ച് എല്ലാം കൂടി ആയപ്പോ ഒരു
0: ടെൻഷനായി. എന്നെ തീരെ അറിയില്ല, അതിന്റെ വേടിയാന്ന് തോന്നുന്നില്ലേ. പക്ഷെ പാടിയപ്പോ സൂപ്പർ ആയിട്ട്
1: നന്നായിട്ട് പാടി.
0: മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ആള്
1: പങ്കെടുക്കുന്നത്? ഡാൻസ് കളിക്കും, പിന്നെ ക്വിസ് മത്സരത്തിന് വരെ എന്നാ ഡ്രോയിങ് അല്ലേ.
0: അപ്പോ എല്ലാം ഉണ്ട്, വല്ലഭയാണ്. ഓക്കെ, ബാലസഭയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 12 കുട്ടികളുണ്ട്. അപ്പൊ മാസത്തിൽ ഒരു തവണയാണ് ഇവരുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? ഏത് ടൈം ആയിരിക്കും, അല്ല അതിന്റെ ലൊക്കേഷൻ എവിടെ?
1: 4 മണിക്കാണ് ഉണ്ടാവുക
0: വൈകുന്നേരം.
1: അത് നമ്മള് കുടുംബശ്രീ ആരാ വീട്ടിലെ വെക്കുന്നത് ആ വീട്ടിൽ തന്നെ കുട്ടികൾ ഉണ്ടാവും.
0: കുടുംബശ്രീ വെക്കുന്ന അതേ ദിവസമായിരിക്കും ഇവരുടെ മീറ്റിംഗ്? എത്ര ടൈം മുതൽ എത്ര ടൈം വരെ?
1: ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ.
0: അതിനുള്ളിൽ എന്തൊക്കെയാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ?
1: മാക്സിമം ചെയ്യുന്നത് ആ എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസമാണെങ്കിൽ അന്നപ്പോ നമ്മൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ക്വിസ് മത്സരം നടത്തും. പിന്നെ സാധാ ദിവസങ്ങളിലാണെങ്കിൽ അവരെ കൊണ്ട് പാട്ട് പാടിക്കും, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കും.
0: അപ്പോ ഇതിനൊക്കെ ചെയ്യുമ്പോ ഇതിൻ്റെതായിട്ടുള്ള ഒരു ഫണ്ട് വേണല്ലോ.
1: അതിപ്പോ നമ്മള് സ്റ്റാർട്ടിംഗ് ആണ്, പിന്നെ കൊറേ ഭാഗമെല്ലാം നമ്മള് തന്നെ എക്സ്പെൻസ് എല്ലാം ചെയ്യും.
0: ഓക്കെ, കുട്ടികളുടെ
1: സന്തോഷമാണല്ലോ.
0: ഓക്കെ, അപ്പൊ ഇതില് ഇനി അടുത്തതായിട്ട് ആരാണ്?
1: അടുത്തത് ജിയോ.

0: കളിക്കാൻ പോവും. എന്തൊക്കെ കളി കളിക്കും?
1: തട്ടാക്കാക്ക അങ്ങനെയെല്ലാം കളിക്കും.
0: അങ്ങനെയെല്ലാം കളിക്കുമോ? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ?
1: എന്റെ ഏട്ടനും ഉണ്ടാവും.
0: ആ അപ്പൊ നിങ്ങൾ മൂന്നുപേരും കളിക്കും. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് വെക്കേഷൻ അടിച്ചു വിളിക്കുക. സ്കൂളിൽ പോകാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിൽ വീട്ടിലിരിക്കാനോ?
1: വീട്ടിലിരിക്കുമ്പോ സ്കൂളിൽ പോകാൻ തോന്നും.
0: വീട്ടിലേക്ക് വരാൻ തോന്നും അല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പൊ ഈ വെക്കേഷൻ എവിടൊക്കെ പോയി കറങ്ങാൻ?
1: ടൂർ പോയി.
0: എവിടെ പോയേ?
1: നീലമ്പൂർ, പിന്നെ രണ്ടാമ്പലത്തിലും പോയി.
0: ആരുടെ കൂടെ പോയേ?
1: കുടുംബശ്രീന്ന്.
0: അതും കുടുംബശ്രീന്ന് പോയതാണോ? അപ്പൊ ബാലസഭയിലെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങള് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ?
1: സൂപ്പർ ആയിരുന്നു,
0: അടിപൊളിയായി. അതിന്റെ ഇടയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്തോ? ഡാൻസ് ചെയ്തു. അപ്പൊ ഡാൻസ് ചെയ്യുന്ന ആളാന്നാണ് റോജേച്ചി പറഞ്ഞത്. ഡാൻസ് പഠിക്കുന്നുണ്ടോ മോള്? എവിടെ?
1: ചാലോട്.
0: ചാലോട്. കൊറേ കാലായോ ഡാൻസ് പഠിക്കാൻ തുടങ്ങിട്ട്? എത്രയായിട്ടുണ്ടാവും? അങ്ങനെ അറിയില്ല. മൂന്ന് വർഷമായി. സ്കൂളിലത്തെ പരിപാടികൾക്ക് പങ്കെടുക്കാറുണ്ടോ ഡാൻസ് കോമ്പറ്റീഷന്? ഏത് സ്കൂളിലാ? അത് നമ്മൾ പറഞ്ഞില്ലല്ലോ.
1: എളമ്പാറ എൽ പി സ്കൂളില്.
0: എളമ്പാറ എൽ പി സ്കൂളില്. അവിടുത്തെ ഫ്രണ്ട്സിന്റെ പേര് പറയോ. എന്താ പേര്?
1: ഫാത്തിമയോ, മെഹറിയോ, മനഹിയോ, നദാലിയോ.
0: ഫാത്തിമ, നദാലിയ,
1: മെഹറിനോ, ഫാത്തിമ.
0: മെഹറിൻ, ഫാത്തിമ, ഇത്രയും പേരാണ് ഫ്രണ്ട്സ്. അപ്പൊ സ്കൂള് പൂട്ടിയതിനു ശേഷം ഇവരെ പിന്നെ വിളിച്ചിരുന്നോ? ഫോണില് വിളിക്കും. കാണാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ അതും പറഞ്ഞാ പറഞ്ഞാ ശരിക്കു പറഞ്ഞു അല്ലേ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടിലെ അമ്മയോ ഏട്ടനും ഞാനും.
0: പേര് പറയാ അവരെല്ലാം.
1: അമ്മന്റെ പേര് നിംഷ, ഏട്ടന്റെ പേര് ജോയല്.
0: ഏട്ടൻ എന്താ ചെയ്യുന്നേ?
1: ഏട്ടൻ ഇപ്പോ പത്തില്.
0: പത്തില്? നമ്മുടെ ലച്ചുക്കുട്ടിയുടെ ഏട്ടനും പത്താം ക്ലാസ്സിലല്ലേ. ഏട്ടൻ എന്തുണ്ട്, അടി കൂടുവോ വീട്ടില്? ചെറുങ്ങനാ. ആരാണ് അടിയാക്കുന്ന ആള്? ഒരാൾക്കൊരാൾക്ക് പ്രശ്നമില്ല, രണ്ടാളും അടിയാക്കൂല്ലേ.
2: മഞ്ചാടി ബാലസഭയിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ ഇവിടെ തീരുന്നില്ല. തുടർഭാഗം അടുത്ത റേഡിയോ സ്കൂളിലൂടെ.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം അഭിമന്യു.

ഇനി കേൾക്കാം വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ ഗാനം. ബിച്ചു തിരുമലയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എസ് ബാലകൃഷ്ണൻ. മിൻമിനിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം മണിച്ചിത്രത്താഴ്. ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് മധു മുട്ടം. സംഗീതം MG രാധാകൃഷ്ണൻ.

ചിത്ര പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. സംഗീതം SP വെങ്കടേഷ്. ചിത്രം കാബൂളിവാല.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ പാടിയ ഗാനമാണ് അടുത്തത്. എസ് രമേശൻ നായരും ഔസേപ്പച്ചനുമാണ് ഗാനശില്പികൾ.

ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം പകർന്ന ഗാനം. ചിത്രം വർണ്ണപ്പകിട്ട്. ചിത്രയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനമാണ് അടുത്തത്. ചിത്രം ഹരികൃഷ്ണൻസ്, കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

എസ് രമേശൻ നായർ വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന രാജീവ് നായർ. സംഗീതം വിദ്യാസാഗർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്കായി, പഴയ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ നമ്മുടെ ഇനി വരുന്ന ഒരു മണിക്കൂർ നേരം മാറ്റിവെക്കാം. ഇന്നത്തെ സംഗീതയാത്ര 1960 പുറത്തിറങ്ങിയ പൂത്താലി എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനത്തോടുകൂടി ആരംഭിക്കാം അല്ലേ? പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത പൂത്താലി എന്ന ചിത്രം. തിക്കുറിശി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി, കെ വി ശാന്തി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇതിൽ മനോഹരങ്ങളായ ഒട്ടനവധി ഗാനങ്ങളുണ്ട്. എല്ലാത്തിനും തിരുനയനാർ കുറിച്ച് മാധവൻ നായരാണ് വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് ബ്രദർ ലക്ഷ്മണൻ. ഇന്ന് കമകര പുരുഷോത്തമനും പി ലീലയും സംഘവും ആലപിച്ച കളിയാടും പൂമാല, പാൽക്കടലു തന്റെ തിരമാല, ഉടലുയരും താണിയിടും, ഇതിനർത്ഥമെന്തു പറയാമോ എന്ന ഗാനം കേൾക്കാം.

റേഡിയോ മലബാറിലൂടെ സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൂത്താലി എന്ന സിനിമയിലെ ഗാനത്തിന് ശേഷം നമുക്കിനി 1960 എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സീത എന്ന സിനിമയിലെ അതിമനോഹര ഗാനം കേൾക്കാം. പി സുശീലാമ്മയുടെ ശബ്ദത്തിൽ പ്രേംനസീർ, തിക്കുറിശി, കുഞ്ചാക്കോ, കുശലകുമാരി, പുന്നശ്ശേരി, കാഞ്ചന എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാമായണ കഥയ്ക്ക് സീതയുടെ ഭാഷ്യം നൽകിയ ചിത്രം തന്നെയായിരുന്നു സീത. എക്സൽ പ്രൊഡക്ഷൻസ് വിതരണം നടത്തിയ ഈ ചിത്രം 1960 ഓഗസ്റ്റ് മാസം 24 തീയതിയാണ് റിലീസ് ചെയ്തത്. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചിത്രം കൂടിയായിരുന്നു സീത. ഏകദേശം 13 ഗാനങ്ങളാണ് അഭയദേവ് ഈ ചിത്രത്തിനു വേണ്ടി എഴുതിയത്. എല്ലാ ഗാനങ്ങൾക്കും വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. സ്മൃതിഗീതങ്ങളിലൂടെ അടുത്തതായി കേൾക്കാം സീത എന്ന ചിത്രത്തിൽ നിന്നുമുള്ള അതിമനോഹര ഗാനം വീണേ പാടുക പ്രിയതരമായി.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, സ്മൃതിഗീതങ്ങളിലൂടെ രണ്ട് ഗാനങ്ങൾ നമ്മൾ കേട്ടു. അടുത്തതായി ബി എസ് സരോജ, തിക്കുറിശി സുകുമാരൻ നായർ, രാജകുമാരി, കെ പി ഉമ്മർ, സദാനന്ദൻ, കാഞ്ചന, എസ് പി പിള്ള, ബഹദൂർ, എൽ പൊന്നമ്മ, രാജമ്മ, തങ്കം, ടി വി മാത്യു, പുഷ്പം, ബോബൻ കുഞ്ചാക്കോ എന്നിവരഭിനയിച്ച് 1960 മാർച്ച് മാസം 21 റിലീസിനെത്തിയ ഉമ്മ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എം കുഞ്ചാക്കോ തന്നെയാണ് ഈ ചിത്രവും സംവിധാനം ചെയ്തത്. ഏവരും ഏറ്റുപാടുന്ന കദളിവാഴ കയ്യിലിരുന്ന് എന്ന് തുടങ്ങുന്ന ഗാനം ഈ ചിത്രത്തിലേതാണ്. എന്നാൽ ഇന്നത്തെ സ്മൃതിഗീതങ്ങളിലൂടെ വെളിക്കു കാണുമ്പം നിനക്ക് ഞാനൊരു പരുക്കൻ മുള്ളുള്ള മുരിക്ക് എന്ന ഗാനം കേൾക്കാം. മെഹബൂബാണ് പാടിയത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് ഈണം കൊടുത്തത് എം എസ് ബാബുരാജ്.

0: തലകുലുക്കടി തലകുലുക്കടി ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക്. തലകുലുക്കടി തലകുലുക്കടി തലകുലുക്കടി ഉടനെ കല്യാണ കുറി കുറിക്കണം എനിക്ക്.
1: റേഡിയോ മലബാർ സ്മൃതി ഗീതങ്ങളിലൂടെ പഴയ സിനിമയിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1960 ഫെബ്രുവരി മാസം 2 പുറത്തിറങ്ങിയ സ്ത്രീ ഹൃദയം എന്ന ചിത്രത്തിൽ നിന്നുമാണ്. അംബിക, ചാന്ദിനി, സി ആർ ലക്ഷ്മി, സരസ്വതി, വിജയം, പാപ്പുകുട്ടി, പ്രേംനവാസ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയ ഒന്നായിരുന്നു. 8 ഗാനങ്ങളുള്ള ഈ ചിത്രത്തിൽ നിന്നും പി ഭാസ്കരൻ മാസ്റ്റർ വരികളെഴുതി, എൽ പി ആർ വർമ്മ ഈണം കൊടുത്ത്, എ എം രാജ, ജിക്കി എന്നിവർ ആലപിച്ച കഥ പറയാമോ കാറ്റേ, ഒരു കഥ പറയാമോ കാറ്റേ എന്ന ഗാനമാണ്.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അടുത്ത ഗാനം 1960 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത് ഫെബ്രുവരി മാസം

18 തീയതി പുറത്തു വന്ന ആന വളർത്തിയ വാനമ്പാടി എന്ന സിനിമയിലേതാണ് എസ് പി പിള്ള, ശ്രീറാം, എം എൻ നമ്പ്യാർ, എസ് ടി സുബ്ബലക്ഷ്മി, സി കെ സരസ്വതി, തിക്കുറിശി, ബഹദൂർ, മിസ് കുമാരി, കെ വി ശാന്തി തുടങ്ങിയവരെല്ലാം അഭിനയിച്ച ഈ സിനിമയിൽ അതിമനോഹരങ്ങളായ ഒരുപാട് ഗാനങ്ങളുണ്ട്. എല്ലാ പാട്ടിനും തിരുനയനാർ കുറിച്ച് മാധവൻ നായരാണ് വരികളെഴുതിയത്. ഈണം കൊടുത്തത് ബ്രദർ ലക്ഷ്മണൻ. ഇതിൽ നിന്നും എ എം രാജ, പി ലീല എന്നിവർ ചേർന്ന് പാടിയ പൈമ്പാലൊഴുകും ചോല തന്നിൽ തുള്ളും മീനായി മാറുവേൻ, പനിമലർ പൊയ്ക്ക നീരിൽ പൊങ്ങി നീന്തി നിന്നയൻ, കടക്കണ്ണു ചിമ്മി കാണുവേൻ എന്ന ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മൃതി ഗീതങ്ങളിലൂടെ അടുത്ത ഗാനം നീലി സാലി എന്ന ചിത്രത്തിൽ നിന്നുമാണ്. 1960 എം കുഞ്ചാക്കോ ആണ് ചിത്രം സംവിധാനം ചെയ്തത്. ബഹദൂർ എസ് ജെ ദേവ്, ബോബൻ കുഞ്ചാക്കോ, വിലാസിനി, ശ്രീരഞ്ജിനി, പുന്നശ്ശേരി കാഞ്ചന തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞുനിന്നു. ഇതിൽ മെഹബൂബ്, എ പി കോമള എന്നിവർ ചേർന്ന് പാടിയ മനുഷ്യന്റെ നെഞ്ചിൽ പടച്ചോൻ കുഴിച്ചിട്ട മധുരക്കനിയാണ് അനുരാഗം എന്ന ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവനാണ് ഈണം കൊടുത്തത്.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. മലബാറിന്റെ മധുരസ്വരം. സ്മൃതി ഗീതങ്ങളിലൂടെ ഒട്ടനവധി ഗാനങ്ങൾ കേട്ടു. ഇനിയും പാട്ടുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അടുത്ത ഗാനം ഉണ്ണിയാർച്ച എന്ന സിനിമയിൽ നിന്നുമാണ്. 1961 എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ തിക്കുറിശി സുകുമാരൻ നായർ ബഹദൂർ, കോട്ടയം ചെല്ലപ്പൻ മണവാളൻ ജോസഫ് പറവൂർ ഭരതൻ, കെ പി എസ് സി സണ്ണി എസ് ജയദേവ്, ഹരി നാണുക്കുട്ടൻ ജഗതി, എൻ കെ ആചാരി, റീത്ത, പുന്നശ്ശേരി കാഞ്ചന, മാവേലിക്കര പൊന്നമ്മ, കൊച്ചിൻ അമ്മിണി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. ഉണ്ണിയാർച്ച എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇതിലെ ഗാനങ്ങളെപ്പറ്റി തന്നെയാണ്. കാരണം 31 ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 2-3 പരമ്പരാഗതമായി ഉപയോഗിച്ചു പോകുന്ന വരികളാണെങ്കിലും ഇവയും മറ്റൊരു ഗാനവും ഒഴികെ എല്ലാത്തിനും വരികളെഴുതിയത് പി ഭാസ്കരൻ മാസ്റ്ററാണ്. ഉറങ്ങാതെന്നുണ്ണി എന്ന് തുടങ്ങുന്ന ഗാനത്തിനു വേണ്ടി ശാരംഗപാണിയും വരികളെഴുതി. ഗാനങ്ങൾക്കെല്ലാം ഈണം കൊടുത്തത് കെ രാഘവൻ മാസ്റ്റർ. ഇന്നത്തെ സ്മൃതി ഗീതങ്ങളിൽ അടുത്തതായി അധികം വൈകാതെ കേൾക്കാം എ എം രാജപാടിയെ ഗാനം ആരു നീയൻ മാരിവില്ലേ ഊരു കാണാൻ വന്നതാണോ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ സ്മൃതി ഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം മുടിയനായ പുത്രൻ എന്ന സിനിമയിൽ നിന്നുമാണ്. രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സത്യൻ, അടൂർ ഭാസി, മിസ് കുമാരി, അംബിക, സുകുമാരൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് നല്ല ഗാനങ്ങൾ ഈ സിനിമയിലും ഉണ്ട്. എത്ര മനോഹരം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ജി ശങ്കരക്കുറുപ്പാണ് വരികൾ എഴുതിയത്. എല്ലാ ഗാനങ്ങൾക്കും ഈണം കൊടുത്തത് MS ബാബുരാജ്. ഇന്നത്തെ സ്മൃതി ഗീതങ്ങളിൽ നമുക്ക് ശാന്ത പി നായർ ആലപിച്ച പുൽമാടമാണേലും പൂമേടയാണേലും പൊന്നോടുമേയണ പൂനിലാവേ എന്ന ഗാനം കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത ഗാനം ഭക്ത കുചേല എന്ന സിനിമയിൽ നിന്നുമാണ്. 1961 പി സുബ്രഹ്മണ്യമാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. തിക്കുറിശി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഏകദേശം 24 ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഇതിൽ തിരുനയനാർ കുറിച്ച് മാധവൻ നായർ വരികളെഴുതി, ബ്രദർ ലക്ഷ്മണൻ ഈണം കൊടുത്ത്, പി എൽ ലീല, എ പി കോമള എന്നിവരാലപിച്ച കനിവ് നിറയും മനസ്സിനുള്ളിൽ എന്ന ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മൃതിഗീതത്തിലൂടെ റേഡിയോ മലബാറിന്റെ പഴയ പാട്ടുപെട്ടിയിലൂടെ നമുക്കിനി അരപ്പവൻ എന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു ഗാനം കേൾക്കാം. കെ ശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സത്യൻ, അംബിക, കെ വി ശാന്തി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി സ്ക്രീനിലെത്തി. ഏകദേശം 10 ഗാനങ്ങളുള്ള ഈ ചിത്രത്തിൽ കെടാമംഗലം സദാനന്ദനാണ് ഓരോ പാട്ടിനും വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് ജി കെ വെങ്കിടേഷ്. നമുക്കിപ്പോൾ പി ബി ശ്രീനിവാസ്, പി ലീല എന്നിവർ ചേർന്ന് ആലപിച്ച മത്തുപിടിക്കും ഇരുട്ടത്ത് കുത്തിയിരിക്കണ നേരത്ത് എന്ന ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മൃതിഗീതങ്ങളിലെ അടുത്ത ഗാനം 1961 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത രാത്രി എന്ന ചിത്രത്തിൽ നിന്നുമാണ്. തിക്കുറിശി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മിസ് കുമാരി, അംബിക തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതിൽ 11 ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ പി ഭാസ്കരൻ വരികളെഴുതി, ബ്രദർ ലക്ഷ്മണൻ ഈണം കൊടുത്ത്, കമുകര പുരുഷോത്തമൻ, എ പി കോമള എന്നിവർ ചേർന്ന് പാടിയ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പ്രേമം കയ്പാണ് നെല്ലിക്ക പോലെ എന്ന ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 1961 പുറത്തിറങ്ങിയ ജ്ഞാനസുന്ദരി എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. അടുത്തതായി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ തിക്കുറിശി, ബഹദൂർ, എസ് പി പിള്ള, എൽ വിജയലക്ഷ്മി, പങ്കജവല്ലി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 13 ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. എല്ലാ ഗാനങ്ങൾക്കും വരികൾ എഴുതിയത് അഭയദേവാണ്. ഈണം കൊടുത്തത് വി ദക്ഷിണാമൂർത്തി. ഇതിൽ ദക്ഷിണാമൂർത്തിയും കെ വി ശാന്തിയും ചേർന്ന് പാടിയ കണ്ട നല്ലൊരു ചേട്ട എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം സ്മൃതിഗീതങ്ങളിലൂടെ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മലബാറിന്റെ മധുരസ്വരം. മധുരഗീതങ്ങൾക്കായി കാതോർത്തിരിക്കുന്ന ശ്രോതാക്കൾക്കായി സ്മൃതിഗീതങ്ങളിലൂടെ നമുക്കിനി ഉമ്മിണി തങ്ക എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുതുകുളം രാഘവൻപിള്ള, പത്മിനി രാഗിണി തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ജി വിശ്വനാഥാണ്. ഇതിൽ പി ഭാസ്കരൻ മാസ്റ്റർ വരികളെഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം കൊടുത്ത്, പി ലീല പാടിയ വേളിക്കുന്നിൽ പള്ളിമഞ്ചൽ എന്ന ഗാനം കേൾക്കാം ഇപ്പോൾ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്മൃതിഗീതങ്ങളിലൂടെ അടുത്ത ഗാനം 1961 ടി ആർ സുന്ദരം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയിലെ ഗാനമാണ്. ഈ ചിത്രത്തിൽ തിക്കുറിശി, ബഹദൂർ, അംബിക തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 9 ഗാനങ്ങളുള്ള ഈ സിനിമയിൽ നിന്നും നമുക്ക് തെക്കുന്നു വന്ന കാറ്റ് എന്ന ഗാനം കേൾക്കാം. പി ലീലയുടെ ശബ്ദത്തിൽ പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം കൊടുത്തത്.

മുതലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ

വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന

0: വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. കണ്ടം വെച്ചൊരു കൂട്ടാണ് പണ്ടേ കിട്ടിയ കൂട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: അടുത്തതായി സ്മൃതിഗീതങ്ങളിൽ കൃഷ്ണകുചേല എന്ന സിനിമയിൽ നിന്നും ഒരു ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ മാസ്റ്റർ ഈണം കൊടുത്ത് ലീല, ശാന്ത പി നായർ, ജിക്കി തുടങ്ങിയവരാണ് ആലപിച്ചത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാർ സ്മൃതിഗീതങ്ങളിലൂടെ ചില ചില മധുരമനോഹര ഗാനങ്ങൾ നമ്മൾ ഇന്ന് കേട്ടു. ഇനിയും സ്മൃതിഗീതങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ പഴയ കാലത്തെ ഗാനങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

0: ജമ്പർ
1: ഞാനൊരു ദോബി അലക്കു ജോലി പറച്ചു പെറ്റൊരു പന്തിരു ജാതിയിൽ ഒരുത്തനാണ് ഈ രജകൻ ഈ അലക്കുകാരനും അലക്കുക

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 16, ഹിജറ വർഷം 1447, ദുൽഹജ് 13, ശകവർഷം 1948, ജ്യേഷ്ഠം 9, 2026 മെയ് 30, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.